നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 2, കൊല്ലവർഷം 1201, ഇടവം 9, 2026 മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സുഭാഷിതം ജെ ജേക്കബ് അവതരിപ്പിക്കുന്നത്.
1: നിന്റെ മക്കൾ എന്താണ് എന്നോട് സംസാരിക്കാത്തത്? വളരെ വേദനയോടെ ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനോട് ചോദിച്ചു. മകൻ ഉത്തരമുണ്ടായിരുന്നില്ല. വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമായ മരുമകളാണ് ഉത്തരം പറഞ്ഞത്. അവർക്കെന്താ കോമൺ ഇൻട്രസ്റ്റ്? 70 പിന്നിട്ട അമ്മയും 20 തികയാത്ത മക്കളും തമ്മിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കും? വയസ്സുകാലത്ത് മക്കളോടൊപ്പം താമസിക്കേണ്ടി വരുന്ന ചില മാതാപിതാക്കൾക്കെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. മകൻ അഥവാ മകൾ എപ്പോഴും തിരക്കിലാണ്. ചെറുമക്കളുടെ തിരക്കിനും കുറവൊന്നുമില്ല. സ്കൂൾ, ട്യൂഷൻ തുടങ്ങിയവയ്ക്ക് തന്നെ അവർക്ക് സമയം തികയില്ല. ഗ്രഹപാഠം ചെയ്തു തീർക്കാൻ അവധി ദിവസങ്ങൾ മതിയാവില്ല. സംഭാഷണങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്നു. ഒന്നിനും ഒരു കുറവുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ താൻ ഒരധികപ്പെട്ടാണെന്ന തോന്നൽ പല മാതാപിതാക്കന്മാരെയും വേട്ടയാടുന്നു. വീട്ടുകാവലാണ് പലരുടെയും പ്രധാന ജോലി. രാവിലെ ജോലിക്ക് പോകുന്ന മക്കളും സ്കൂളിലേക്ക് പോകുന്ന ചെറുമക്കളും വൈകുന്നേരം മടങ്ങി വരുന്നതുവരെ വലിയ വീട്ടിൽ ഇവർ തനിച്ചാണ്. നഗരത്തിലാണെങ്കിൽ ഏകാന്തതയുടെ ആഴം വർദ്ധിക്കും. വിദേശത്താണെങ്കിൽ പറയുകയും വേണ്ട. ചെറിയ രീതിയിൽ ഒന്ന് പ്രതിഷേധിച്ചാൽ അമ്മയ്ക്കെന്താ ഒരു കുറവ് എന്നായിരിക്കും പ്രതികരണം. ജനിച്ചു വളർന്ന നാടും വീടും ഉപേക്ഷിച്ച് വരണ്ടിയിരുന്നില്ല എന്ന ചിന്ത വളരാൻ തുടങ്ങും. വളരെ വൈകിയാണ് പലരും ഇതൊക്കെ തിരിച്ചറിയുന്നത്. കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കാമെന്നല്ലാതെ ഇതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. അച്ഛൻ അടിക്കാൻ പിടിക്കുമ്പോൾ മുത്തച്ഛനെയും കഥകൾ കേട്ടുറങ്ങാൻ മുത്തശ്ശിയെയും തേടി വരുന്ന ചെറുമക്കളെ സ്വപ്നം കാണുന്നവരാണ് പഴയ തലമുറയിലെ മാതാപിതാക്കന്മാർ. കൂട്ടുകുടുംബത്തിന്റെ ശേഷിപ്പുകളാണ് ഈ സ്വപ്നങ്ങൾ. അന്ന് മുത്തച്ഛനും മുത്തശ്ശിയും പുതുതായി താമസത്തിനെത്തുന്നവരായിരുന്നില്ല. ഓർമ്മ വച്ച നാൾ മുതൽ തല്ലുകയും താലോലിക്കുകയും ചെയ്ത് ചെറുമക്കളോടൊപ്പം താമസിക്കുന്നവരായിരുന്നു. അച്ഛനും അമ്മയും മാത്രമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും ചിറ്റപ്പനും കുഞ്ഞമ്മയും ഒക്കെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് പഴയ തലമുറയിലെ കുട്ടികൾ വളർന്നത്. അതുകൊണ്ടുതന്നെ പേരക്കുട്ടിയെയും മുത്തച്ഛനെയും ബന്ധിപ്പിക്കുന്ന അനവധി കണ്ണികൾ ഉണ്ടായിരുന്നു. കാലം മാറി അച്ഛനും അമ്മയും മാത്രമുള്ള വീടുകളിലാണ് ഇന്ന് കുട്ടികൾ വളരുന്നത്. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് കുടുംബത്തോടൊപ്പം പലരും മാതാപിതാക്കന്മാരെ സന്ദർശിക്കുന്നത്. വയസ്സായി മക്കളോടൊത്ത് താമസിക്കാൻ എത്തുമ്പോഴാണ് പേരക്കുട്ടികൾക്ക് മുത്തച്ഛനെ അടുത്തറിയാൻ അവസരം ലഭിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ സന്ദർശിക്കുന്നത് അച്ഛൻ്റെ അച്ഛനായാലും അനുജനായാലും വിരുന്നുകാരാണ്, വീട്ടുകാരല്ല. സന്ദർശകർ ഇത് പലപ്പോഴും മറക്കുന്നു. വീട്ടുകാരനാണെന്നുള്ള ഭാവത്തിലുള്ള പെരുമാറ്റമാണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത്. ഈ സ്ഥാനം ഒരാൾക്ക് ലഭിക്കുന്നത് സ്വന്തം വീട്ടിൽ മാത്രമാണ്. പുതിയ വീട്ടിൽ നമ്മൾ ഒരു താമസക്കാരൻ മാത്രമാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ വീടിന്റെ ഉടമസ്ഥനാണ്. ഉടമസ്ഥൻ നമ്മുടെ മകനോ മകളോ ആയിരിക്കാം. അവരൊക്കെ വളർന്ന് ഗ്രഹദാതന്മാരായിരിക്കുന്നു എന്നത് തിരിച്ചറിയണം. അച്ഛനാണെങ്കിലും മക്കൾ അനുവദിച്ചു തരുന്നതാണ് ആ വീട്ടിൽ നമ്മുടെ സ്ഥാനം. സന്ദർശകർ വരുന്നത് വീട്ടുകാരെ കാണാനാണ്. വയസ്സായ മാതാപിതാക്കന്മാരെ സന്ദർശകർക്ക് പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നവർ കുറവാണ്. ആരെയും ഉപദേശിക്കുക എന്നത് വയസ്സായവരുടെ ഒരു പൊതുസ്വഭാവമാണ്. ആവശ്യപ്പെടാതെ ആർക്കും ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കരുത്. സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരണം. അഹങ്കാരവും അവകാശവാദങ്ങളും പരാതികളും നേടിത്തരുന്നത് വെറുപ്പ് മാത്രമാണ്. പ്രിയപ്പെട്ടവരുടെ സ്നേഹം നേടാൻ ബോധപൂർവം പ്രവർത്തിക്കുകയും അവരുമായുള്ള അകലം കുറയ്ക്കാൻ ശ്രമിക്കുകയും വേണം.
0: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജെ ജേക്കബ്. ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും

ിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ രാവിലെ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പുവച്ച ഇന്ത്യ സൈപ്രസ് പ്രതിരോധ സഹകരണ പരിപാടിയെ ചർച്ചയിൽ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോട് അനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7 ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ ലക്നൌവിൽ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ശ്രോതാക്കളെ, ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. ഇന്നത്തെ ഉഷമലരിയിൽ ഇടശ്ശേരിയുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത കേൾക്കാം. ആലാപനം എൻ ജെ ജോഷിലാൽ. ഉദയഗീതം ബാലഗോപാലൻ തമ്പി പാടിയതാണ്. ഒപ്പം പ്രഭാതഭേരിയും കേൾക്കാം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവലിന്റെ 26 ഭാഗം സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണിവരെ പുത്തൻ പാട്ടുകൾ കേൾക്കാം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി. മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, മലയാള കവികളുടെ രചനകൾ 4 ഭാഗം. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റജി റഷീദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട, ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി അഭിമുഖം കേൾക്കാം. 2:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 2:45 സ്പോൺസേർഡ് പരിപാടി ലംഹെ. മൂന്ന് മണിക്ക് തിരയിപ്പൂക്കൾ. 3:45 മറ്റൊരു സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 4 മണിക്ക് ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ കേൾക്കാം. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:40 ഉള്ളത് പറയാം. 5:45 ജനപഥം. വൈകിട്ട് 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും പരിപാടിയിൽ ഇന്ന് മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ.

ഫലപ്രദമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 25.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C, കുറഞ്ഞ താപനില 26.2°C. പെയ്ത മഴ 0.8 mm.

0: നമസ്തേ അനന്തപുരിയിൽ. ഇന്നാദ്യം
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത കേൾക്കാം. ആലാപനം എൻ ജെ ജോഷിലാൽ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത. ആലപിച്ചത് എൻ ജെ ജോഷിലാൽ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ഉദയഗീതം കേൾക്കാം. ബാലഗോപാലൻ തമ്പിയും സംഘവും പാടിയതാണ് ഇന്നത്തെ ഉദയഗീതത്തിൽ. ആദ്യം വാരാണസിപതി തനയ എന്നാരംഭിക്കുന്ന കീർത്തനം.

0: ഇന്നത്തെ ഉദയഗീതത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് ബാലഗോപാലൻ തമ്പിയും സംഘവും പാടിയ ഗീതങ്ങൾ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി.

ആദ്യം പത്രവൃത്താന്തം. കേരള നിയമസഭയുടെ 25-ാം സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. തിരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂരിന് 101 വോട്ട് ലഭിച്ചു. 2 തവണ മന്ത്രിയായിരുന്ന അദ്ദേഹം 36 വർഷമായി തുടർച്ചയായി നിയമസഭാംഗമാണ്. നീറ്റ് പ്രവേശന പരീക്ഷയുടെ ചോദ്യങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കണമെന്ന് വിദ്യാഭ്യാസ പാർലമെന്ററി സമിതി നിർദ്ദേശിച്ചു. ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജീവനക്കാർ ഈ മാസം 25-26 തീയതികളിൽ നടത്താനിരുന്ന രാജ്യവ്യാപക പണിമുടക്ക് മാറ്റിവച്ചു. മുംബൈയിൽ ബാങ്ക് മാനേജ്മെന്റും യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന്

0: ആണ് തീരുമാനം. ചാന്ദ്രയാൻ മൂന്നിന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അസ്ട്രോനോട്ടിക്സിന്റെ ഉന്നത ബഹുമതിയായ ഗോദാർദ് അസ്ട്രോനോട്ടിക്സ് പുരസ്കാരം ലഭിച്ചു. ആണവായുധ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷ ചാന്ദ്പൂരിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. എബോള വൈറസ് വ്യാപനം തടയുന്നതിന് മുൻകരുതൽ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനം സജ്ജമാക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ഹൈദരാബാദിൽ ഇന്നലെ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു.
1: ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ രോഗബാധിതരായി ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ നാം വെറും രോഗികൾ മാത്രമല്ല, നിയമപരമായ അവകാശങ്ങളുള്ള പൌരന്മാരുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ടുവച്ച രോഗികളുടെ അവകാശ ചാർട്ടർ പ്രകാരം ഓരോ രോഗിക്കും മാന്യവും സുരക്ഷിതവും സുതാര്യവുമായ ചികിത്സ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ചികിത്സയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അറിയുക, പരിശോധനകൾക്കും ശസ്ത്രക്രിയകൾക്കും മുൻകൂർ സമ്മതം നൽകുക, സ്വകാര്യത സംരക്ഷിക്കപ്പെടുക, ചികിത്സാരേഖകളും കൃത്യമായ ബില്ലുകളും ലഭിക്കുക, പരാതികൾ അറിയിക്കാനുള്ള അവസരം ലഭിക്കുക എന്നിവയെല്ലാം രോഗികളുടെ അടിസ്ഥാന അവകാശങ്ങളാണ്. രോഗികളും ആരോഗ്യപ്രവർത്തകരും തമ്മിലുള്ള വിശ്വാസവും പരസ്പര ബഹുമാനവും ശക്തമാകുമ്പോഴാണ് മികച്ച ആരോഗ്യ സംവിധാനം രൂപപ്പെടുന്നത്.
2: മോഡേൺ മെഡിസിൻ ഡോക്ടർ രോഗിയെ പരിശോധിച്ചതിന് ശേഷം ഒരു ഡയഗ്നോസിസിൽ എത്തുകയും തുടർന്ന് അതിനു വേണ്ട മരുന്നുകൾ കുറിപ്പടിയിൽ എഴുതി കൊടുക്കുകയും ചെയ്യുന്നു.
1: തങ്ങൾക്ക് നൽകുന്ന മരുന്നുകളെക്കുറിച്ചും പരിശോധനകളെക്കുറിച്ചും കൃത്യമായി ചോദിച്ചറിയാൻ രോഗികൾക്ക് അവകാശമുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഗോപികുമാർ:
2: ഈ മരുന്നുകൾ എഴുതുന്ന പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടറുടെ പേരും ക്വാളിഫിക്കേഷനും മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ്. മരുന്നുകൾ എഴുതുമ്പോൾ വ്യക്തമായി വായിക്കാവുന്ന രീതിയിലും എഴുതണം എന്നുള്ളതാണ് മാർഗനിർദ്ദേശം. ഇംഗ്ലീഷിലാണ് സാധാരണ മരുന്ന് കുറിപ്പടികൾ എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വലിയ അക്ഷരത്തിൽ വേണം മരുന്നുകളുടെ പേരുകൾ എഴുതാൻ എന്നുള്ളതാണ് മെഡിക്കൽ കൌൺസിലും നാഷണൽ മെഡിക്കൽ കമ്മീഷനും നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ മരുന്ന് കുറിപ്പടികൾ രോഗി അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലോ ഫാർമസിയിലോ കൊണ്ടുപോയി അവിടെ മരുന്നുകളുടെ പേര് വ്യക്തമായി എഴുതിയില്ലെങ്കിൽ സമാനതയുള്ള പേരുകൾ ഉള്ള മരുന്നുകൾ തമ്മിൽ മാറിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായി വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ.
1: ബില്ലുകൾ അടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ മൃതദേഹങ്ങൾ വിട്ടു നൽകാതിരിക്കാൻ ആശുപത്രികൾക്ക് അധികാരമില്ല.
3: തീർച്ചയായിട്ടും അത് രോഗിയുടെ അഭിപ്രായമാണ്.
4: അഡ്വക്കേറ്റ് ജൂലിയറ്റ് നെൽസൺ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ:
3: രോഗിക്ക് ചികിത്സിക്കുന്ന ഡോക്ടറിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ ഡോക്ടറിന്റെ സേവനം മതിയാക്കി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇതിൽ മറ്റൊരു ഡോക്ടറിന്റെ സേവനം രോഗിക്ക് തീർച്ചയായിട്ടും ആവശ്യപ്പെടാം. നമ്മൾ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നമ്മളിപ്പോ ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു രോഗി പിന്നെ ചികിത്സയ്ക്കായി ചെല്ലുകയാണെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവര് റെഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറുള്ളൂ. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട സ്ഥിതിയുള്ളവരും അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവരും ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എടുക്കുന്ന ഒരു നടപടി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ കുടുംബത്തിന് ചിലപ്പോൾ ഏക ആശ്രയമായിട്ടുള്ള ഒരാളായിരിക്കാം മരണപ്പെട്ടത്. ചിലപ്പോൾ അവർക്ക് ആ പറയുന്ന ഹോസ്പിറ്റലുകാർ പറയുന്ന അത്രയും എമൗണ്ട് അടയ്ക്കാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ബോഡി വിട്ടുകൊടുക്കാൻ പല ഹോസ്പിറ്റലുകാരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്നത്തെ നമ്മുടെ ഈ സമ്പന്നമായ ഒരു സമൂഹത്തിൽ നിലനിൽക്കുകയാണ്.
1: മറ്റൊരു ആശുപത്രിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ ചികിത്സയെക്കുറിച്ച് രണ്ടാമതൊരു ഡോക്ടറുടെ അഭിപ്രായം തേടാനോ രോഗിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്.
5: ശരിക്കും Article 21 പ്രകാരം സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും അവരുടേതായ അവകാശങ്ങളുണ്ട്.
4: ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ്:
5: ഇവിടെ രണ്ടു മൂന്ന് ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോ ഒരു രോഗി എന്ന നിലയ്ക്ക് ഒരു ഡോക്ടറെ കാണുമ്പോൾ എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്റെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ആ ഡോക്ടറോട് പങ്കുവയ്ക്കുക എന്നുള്ളത്. ഭൂതകാലത്ത് ചികിത്സ എടുത്തിട്ട് നിർത്തിയ കാര്യങ്ങളും ഏതെങ്കിലും മരുന്നിനെ സംബന്ധിച്ച് അലർജി ഉണ്ടെങ്കിൽ അതും ഞാൻ ആകാംക്ഷയുടെ പുറത്താണെങ്കിൽ പോലും സ്വമേധയാ ഏതെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യവും സ്വയം ചികിത്സ ഏതെങ്കിലും രൂപേണ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ഇപ്പോ അലോപ്പതി ഡോക്ടറെയാണ് കാണുന്നെങ്കിൽ ആയുർവേദ വിധി പ്രകാരമോ ഹോമിയോ വിധി പ്രകാരമോ ഏതെങ്കിലും മരുന്ന് പ്രസ്തുത ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി അവരെ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യവും ഇപ്പോ ആ രോഗി അനുഭവിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബത്തിലെ മറ്റ് ഏതെങ്കിലും ആൾക്കാർക്കോ അവരുമായിട്ട് അടുത്ത് ഇടപഴകിയ ആൾക്കാർക്കോ ഉണ്ടോ ആ ഒരു വസതിയും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് മറ്റ് ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഇതെല്ലാം തന്നെ കൃത്യം കൃത്യമായ രീതിയിൽ ഡോക്ടറോട് പറഞ്ഞാൽ മാത്രമേ അവരെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ രോഗമാകാം പിന്നെ ഇന്ന കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് ഈ രോഗമല്ല എന്ന രീതിയിലേക്ക് കൃത്യമായിട്ടൊരു പ്രാഥമിക നിഗമനം എത്താൻ സാധിക്കുള്ളൂ. ഈ പ്രാഥമിക നിഗമനത്തിന് ശേഷമാണ് രോഗചികിത്സയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ നിഗമനം സാധൂകരിക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് പരിശോധനാ മാർഗങ്ങളെക്കുറിച്ചും ആ ഡോക്ടർക്ക് നിശ്ചയിക്കാൻ സാധിക്കുക. ഇപ്പൊ പല അവസരങ്ങളിലും സംഭവിച്ചു പോകുന്നത് രോഗികളെ സംബന്ധിച്ച് ഇപ്പോ അത്യാധുനിക IT മേഖലയിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ കാരണം തന്നെ ഗൂഗിൾ ഡോക്ടറോട് ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ട് ഏകദേശം ഒരു മനോഗതിയോടെയാണ് ഡോക്ടറെ സമീപിക്കുന്നത്. അപ്പൊ ഡോക്ടറെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർക്ക് ലഭ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രകാരവും അറിവ് പ്രകാരവും അനുഭവ സമ്പത്ത് പ്രകാരവും നിർദ്ദേശിക്കുന്ന ചില ചികിത്സാവിധികൾ പല അവസരങ്ങളിലും ഈ പറഞ്ഞ പോലെ നേരത്തെ അവര് റെഫർ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഡോക്ടറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ബോധ്യപ്പെടാതിരിക്കും. ആ സമയത്താണ് ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. എന്റെ ഒപ്പീനിയനിൽ ഇത്രയേ ഉള്ളൂ, നമ്മളെ സംബന്ധിച്ച് ഒരു രോഗി ഒരു മനുഷ്യനാണ് എന്ന രീതിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെതായ അവകാശങ്ങളുണ്ട്. പക്ഷേ ഈ അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് ചികിത്സ തേടുന്ന ആരോഗ്യ പ്രശ്നത്തിന് കൃത്യമായുള്ള ചികിത്സ കിട്ടണം എന്നുള്ള ആ ഒരു അവകാശം അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും കൂടെ അവർ നിർവഹിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തത്തിനകത്താണ് ഈ പറഞ്ഞ പോലെ സമഗ്രമായി ആ രോഗത്തെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളും അവരെ സംബന്ധിച്ച് ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന മറ്റ് ചികിത്സാ ഉപാധികളും അവരുടെ സംശയങ്ങളും എല്ലാം തന്നെ തുറന്ന് ഡോക്ടറോട് സംസാരിക്കുക എന്നുള്ളത്.
1: രോഗിയുടെ രോഗവിവരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും കടമയാണ്.
6: ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ രോഗിയിൽ നിന്നും അറിയുന്ന വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ ബാധ്യസ്ഥനാണ്.
1: ഹെൽത്ത് സർവീസസ് മുൻ അഡീഷണൽ ഡയറക്ടറും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മുൻ പ്രൊജക്ട് ഡയറക്ടറുമായ ഡോക്ടർ ശ്രീലത ആർ.
6: ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ ചട്ടം 2002 പ്രകാരം ഒരു രോഗിയുടെ അനുവാദമില്ലാതെ അയാളുടെ വിവരങ്ങൾ മറ്റാരെയും അറിയിക്കരുത് എന്നത് ഡോക്ടറുടെ നിയമപരമായ കർത്തവ്യമാണ്. ഒരു രോഗി ആരോടും പറയാത്ത ഒരു പ്രശ്നവുമായി ഡോക്ടറെ മുറിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തി അയാൾക്ക് ചിലപ്പോൾ HIV അണുബാധയുണ്ടോ എന്ന സംശയമാകാം, അയാളുടെ കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുന്നതാകാം. അതെന്തുമാകട്ടെ, ഇത് ഞാൻ പറഞ്ഞാൽ നാട്ടുകാരറിയുമോ, അവരെന്നെ കുറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ശങ്ക അയാൾക്കുണ്ടാകാം. ആ ശങ്ക ഒഴിവാക്കുന്നതിനാണ് തൊഴിൽ രഹസ്യാത്മകത അഥവാ പ്രൊഫഷണൽ സീക്രസി എന്ന സംവിധാനം വൈദ്യശാസ്ത്രത്തിൽ ഉണ്ടായത്. ഇതുപ്രകാരം നാം ഡോക്ടറോട് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ, അതായത് രോഗവിവരം ആകാം, ടെസ്റ്റ് റിസൾട്ട് ആകാം, ചികിത്സ, വ്യക്തിപരമായ ശീലങ്ങൾ തുടങ്ങി, അയാൾ ആശുപത്രിയിൽ വന്നു എന്ന വിവരം പോലും ഡോക്ടർ മറ്റുള്ളവരോട് വെളിപ്പെടുത്തുകയില്ല. ഈ സംവിധാനം ഡോക്ടറോടുള്ള വിശ്വാസം രോഗിയിൽ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർ അറിഞ്ഞാലോ എന്നുള്ള ആശങ്ക മൂലം രോഗവിവരം ഡോക്ടറോട് മറച്ചു വെച്ചാൽ തെറ്റായ രോഗനിർണയത്തിനത് കാരണമാകുകയും രോഗിയുടെ അസുഖം മൂർച്ഛിക്കുന്നതിനും അത് സമൂഹത്തിന് തന്നെ ദോഷകരമായി തീരാനും കാരണമാകാം. ഈ സംവിധാനം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാൽ രോഗി ഡോക്ടറോട് സത്യം പറയാൻ പ്രേരിപ്പിക്കുന്നു. ദുർബലരായവരെ ഈ നിയമം സംരക്ഷിക്കുന്നു. അതായത് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ക്ഷയരോഗബാധ പരിശോധിക്കാൻ വരുന്ന ഒരു വ്യക്തി, HIV ടെസ്റ്റിന് വരുന്ന വ്യക്തി, ഇവരെല്ലാം ധൈര്യമായി വന്ന് ചികിത്സ തേടാനുള്ള സഹായം ഈ നിയമം മൂലം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധി കാലത്ത് രോഗികളുടെ പേര് ചോരുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മാത്രമാണ് നമുക്ക് കോണ്ടാക്ട് ട്രേസിംഗ് വിജയകരമായി ചെയ്യാൻ സാധിച്ചത്. എന്നാൽ നിയമമോ ധാർമ്മികതയോ ആവശ്യപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ ഡോക്ടർക്ക് രഹസ്യം വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. അതായത് കോടതി ഉത്തരവിന്റെ ഭാഗമായി മെഡിക്കൽ രേഖകൾ ഹാജരാക്കേണ്ടി വരുമ്പോൾ, രണ്ടാമതായിട്ട് ഒരാൾക്ക് ജീവാപായം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, മൂന്നാമതായിട്ട് ഇൻഷുറൻസ് പോലെയുള്ള കാര്യത്തിനുള്ള മെഡിക്കൽ ചെക്കപ്പ് നടക്കുമ്പോൾ, ഇതിലെല്ലാം സത്യമായ വിവരം ഡോക്ടർക്ക് വെളിപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. രോഗം മാറ്റുന്നത് മരുന്ന് മാത്രമല്ല, നമ്മുടെ വിശ്വാസം കൂടിയാണെന്നുള്ളതാണ്. അതായത് ആ വിശ്വാസത്തിന്റെ പേരാണ് പ്രൊഫഷണൽ സീക്രസി അഥവാ തൊഴിൽ രഹസ്യാത്മകത.
1: അവകാശങ്ങൾക്കൊപ്പം തന്നെ ആശുപത്രി ജീവനക്കാരോട് മാന്യമായി പെരുമാറാനുള്ള രോഗിയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്.
7: ആശുപത്രിയിൽ ഉണ്ടാകുന്ന സംഘർഷഭരിതമായ കാര്യങ്ങളെല്ലാം തന്നെയും പലപ്പോഴും ചികിത്സയെ ബാധിക്കുകയും രോഗികളുടെ മറ്റു രോഗികളുടെ ചികിത്സയൊക്കെ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്.
4: ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ കൺവീനർ ഡോക്ടർ സുൽഫി എൻ.
7: ഒരു രോഗിയോ കൂടിയിരിക്കുന്നവരോ ആക്രമിക്കും എന്നുള്ളൊരു തോന്നല് ഡോക്ടർമാരിലൊരു ഡിഫൻസീവ് ചികിത്സാ രീതി സ്വീകരിക്കും. അതായത് ഡിഫൻസീവ് ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗിയെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിൽ പോലും ചികിത്സ നൽകുന്ന അവസ്ഥ, മറ്റ് രോഗിയെ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന അവസരത്തിൽ നമുക്ക് ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇന്റർഫിയർ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ആ രോഗിയെ നഷ്ടപ്പെട്ടു പോയാൽ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭയക്കുന്നത് രോഗിയോട് ഒരു ഡിഫൻസീവ് ലൈനിലേക്ക് നീങ്ങേണ്ടി വരും. ഡിഫൻസീവ് ലൈനിലേക്ക് നീങ്ങേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ആ സമയത്ത് അങ്ങനെ ഒരു ചികിത്സാ ലൈൻ നാം സ്വീകരിക്കുമ്പോൾ രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഡോക്ടർമാർക്ക് ഭയരഹിതമായി നിർഭയമായിട്ട് നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ഡിസിഷൻ എടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട നൂറിൽ പരം സാഹചര്യങ്ങൾ എല്ലാ ദിവസവും എല്ലാ ആശുപത്രികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. പലപ്പോഴും ഈ 1+1 എപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ വിഭാഗത്തില് മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ അത് 2 ആയിരിക്കണമെന്നില്ല, അത് 3-4 ഒക്കെ ആയി പോകാം. അതായത് ചികിത്സയ്ക്ക് ഇന്ന ഫലം തന്നെ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പൊ ആ ഒരു ഫലം നാം ഉദ്ദേശിക്കുന്നത്, രോഗി ഉദ്ദേശിക്കുന്നത്, ബൈസ്റ്റാൻഡേഴ്സ് ഉദ്ദേശിക്കുന്നത് തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രോഗികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുകയും ഒരുപക്ഷെ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ അക്രമ രീതിയിലേക്ക് പോകും. പക്ഷെ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും നല്ലതായിട്ടുള്ളതല്ല. യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ആശുപത്രികളെ മാറ്റി നിർത്തുന്ന ഒരു രീതി നമ്മൾ കാലാകാലങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു ചികിത്സയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ചികിത്സയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുകയും ആശുപത്രികളെ ഒരു കാരണവശാലും ആക്രമണത്തിന്റെ വേദിയാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മളിൽ വളർന്നു വരേണ്ടതായിട്ടുണ്ട്.
1: അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവ് ഓരോ പൗരനെയും കൂടുതൽ ശക്തരാക്കുന്നു. എന്തെങ്കിലും അവകാശ ലംഘനങ്ങൾ നേരിടേണ്ടി വന്നാൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ പോലുള്ള ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാനും പരാതി നൽകാനും പൊതുജനങ്ങൾ മടിക്കരുത്. അതേസമയം ആരോഗ്യ പ്രവർത്തകരുടെ ജോലിഭാരവും വെല്ലുവിളികളും മനസ്സിലാക്കി പരസ്പര ബഹുമാനത്തോടെയും സഹകരണ മനോഭാവത്തോടെയും മുന്നോട്ടു പോകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അറിവുള്ള രോഗികളും ഉത്തരവാദിത്തമുള്ള ആരോഗ്യ സംവിധാനവും കൈകോർക്കുമ്പോഴാണ് കൂടുതൽ വിശ്വാസ്യതയുള്ളതും മാനുഷികവുമായ ആരോഗ്യരംഗം രൂപപ്പെടുന്നത്.

0: പ്രഭാതഭേരി സമാപിക്കുന്നു.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒരു അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495563321 9495563321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. ആകാശവാണി അനന്തപുരി FM 101.9. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്ഗർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമികണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്ഗർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11-ാണ് ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
2: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11-ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
0: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 കോടി രൂപ കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി രൂപയും ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 കോടി രൂപയും വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യ യാത്ര അനുവദിച്ചാൽ 112 കോടി രൂപ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പര്യത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ എം ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന ടി സിദ്ദിഖിന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KCB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റോഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ടി നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ഈ മാസം 19 ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കും സൈപ്രസിനുമിടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേട്ടാലോ. സിംഹവാലൻ മേനോൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമിതാ.

0: ഇപ്പോൾ സമയം 7 മണിയായിരിക്കുകയാണ്. നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിൻ്റെ നേരമാണ്. ഇന്നത്തെ ചോദ്യം കേൾക്കണ്ടേ? ഇതാണ്, 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം 8 മണിക്കുള്ള വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ. ഇനി
1: കാർഷിക മേഖലാ വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PM-കിസാൻ RKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണിവരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണി. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778436265 അല്ലെങ്കിൽ 0487243832 എന്നീ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയയ്ക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം Dr. KP Sudhir, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85470707773 അല്ലെങ്കിൽ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 23 വൈകിട്ട് 5 മണിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484239605. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെയിടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV 380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495000951 അല്ലെങ്കിൽ 9495000923 എന്നീ നമ്പറുകളിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ചരിത്രത്തിൽ ഇന്ന് 1984 May 23 ബജേന്ദ്രി പാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ചരിത്രം കുറിച്ചത്. പര്യവേഷണത്തിനിടയിൽ May 15 ഹിമപാതയിൽ അവരുടെ ക്യാമ്പ് തകർന്നു. ടീമിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും പരിക്കേൽക്കുകയും അവർ യാത്ര ഉപേക്ഷിക്കുകയും ചെയ്തു. കടുത്ത

0: ശാസ്ത്രമുഖമായിരുന്നപ്പോൾ കാനുസനിയാൽ അതിന്റെ പ്രായോഗിക സംഘാടകനും ചാലകശക്തിയുമായിരുന്നു. 1969 മെയ് 1 കൊൽക്കത്തയിൽ നടന്ന പൊതുറാലിയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തദ്ദേശീയമായി നിർമ്മിച്ച സ്പേസ് ഷട്ടിൽ RLV-TD 2016 മെയ് 23 വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യ ആദ്യമായാണ് ചിറകുകളുള്ള ഒരു ബഹിരാകാശ വാഹനം രൂപകൽപ്പന ചെയ്ത് പറത്തിയത്. ശബ്ദത്തേക്കാൾ വേഗതയിലുള്ള സഞ്ചാരം, സ്വയം നിയന്ത്രിത നാവിഗേഷൻ, അന്തരീക്ഷ പുനർപ്രവേശം എന്നിവ വിജയകരമായി പരീക്ഷിച്ചു. ഈ ദൌത്യത്തിൽ വാഹനം ബംഗാൾ ഉൾക്കടലിലെ ഒരു വിർച്വൽ റൺവേയിൽ പതിക്കുകയാണ് ചെയ്തത്. ഭൌതിക ശാസ്ത്രജ്ഞനും ട്രാൻസിസ്റ്ററിന്റെ സഹ ഉപജ്ഞാതാവുമായ ജോൺ ബാർഡീൻ 1908 മെയ് 23 ജനിച്ചത്. ഭൌതിക ശാസ്ത്രത്തിൽ 2 നൊബേൽ സമ്മാനം നേടിയ ലോകത്തിലെ ഒരേ ഒരു ശാസ്ത്രജ്ഞനാണ് ജോൺ ബാർഡീൻ. ലൈഫ് മാഗസീൻ 20 ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടും ആമകളുടെ സംരക്ഷണത്തിനായി 2000 എല്ലാ വർഷവും മെയ് 23 ലോക ആമ ദിനമായി ആചരിക്കുന്നു. 2000 അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ എന്ന സംഘടനയാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുന്ന ആമകളുടെ സ്വാഭാവിക വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുക, അനധികൃത ആമ കച്ചവടം തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വടക്കൻ അർദ്ധഗോളത്തിൽ ആമകൾ കൂട്ടത്തോടെ മുട്ടയിടാൻ തീരങ്ങളിലേക്ക് എത്തുന്ന സമയമായതിനാലാണ് മെയ് 23 ഈ ദിനമായി തിരഞ്ഞെടുത്തത്.
1: ചരിത്രത്തിലിന്ന്
2: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽനട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിലെന്ന് വേനൽക്കാലത്തെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
3: കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടിയതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് എത്താതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനലിൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുന്നവൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുക. കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രം, അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടികൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. എസിയിൽ ജോലി ചെയ്യുന്നവർ ആയാലും അയഞ്ഞ പരുത്തി വസ്ത്രമാണ് നല്ലത്. പകലിടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. രണ്ടു പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. ടൂ വീലർ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രം ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഹെൽമറ്റ് വെച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരേ അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കാം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കേണ്ടതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികളിൽ ഒരു ടവൽ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിലും അതീവ ശ്രദ്ധ വേണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്ക് ഒരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ വേണം. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ, ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവരൊക്കെ അധികം വേനലേൽക്കാതെ തന്നെയും അമിതാധ്വാനമില്ലാതെയും സൂര്യതാപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളവരാണ്. ആയതിനാൽ വിയർപ്പ് കൂടുതൽ നേരം തങ്ങി നിൽക്കുകയും നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതും തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിന്റെ ശുചിത്വത്തിലും വേനൽക്കാലത്ത് ശ്രദ്ധ ചെലുത്തിയാൽ അത് ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കും.
2: ആയുരാരോഗ്യത്തിലെന്ന് വേനൽക്കാലത്തെ വസ്ത്രധാരണ

0: കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
9: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കാരഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com.
10: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
9: നമസ്തേ അനന്തപുരിയിൽ, ഇനി തൊഴിൽ ദർശനം.
11: തൊഴിൽ ദർശനം.
12: കൊൽക്കത്ത ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെന്റ് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. വിവിധ വിഷയങ്ങളിലായി 660 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും: സിവിൽ 178, ഇലക്ട്രിക്കൽ 221, മെക്കാനിക്കൽ 145, സിസ്റ്റം 43, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 38, ജിയോളജി 15, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 11, രാജ്ഭാഷ ഹിന്ദി 5, കമ്പനി സെക്രട്ടറി 4. യോഗ്യത: സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇൻഡസ്ട്രിയൽ, ഇ ആൻഡ് ടി വിഷയങ്ങളിലോ അനുബന്ധ വിഷയങ്ങളിലോ 60% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഐ ടിയിൽ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബിഇ, ബിടെക്, ബിഎസ്സി എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കുറഞ്ഞത് 60% മാർക്കോടെ ജിയോളജി, അപ്ലൈഡ് ജിയോളജി, ജിയോ ഫിസിക്സ്, അപ്ലൈഡ് ജിയോ ഫിസിക്സിൽ എംഎസ്സി, എംടെക്. ഹിന്ദിയും ഇംഗ്ലീഷും പ്രധാന വിഷയങ്ങളായി 50% മാർക്കോടെ നേടിയ ബിരുദവും ഹിന്ദിയിൽ കുറഞ്ഞത് 60% മാർക്കോടെയുള്ള എംഎയും, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും കമ്പനി സെക്രട്ടറി യോഗ്യതയും ICSI അസോസിയേറ്റ് ഫെല്ലോ മെമ്പർഷിപ്പും. പ്രായം 2026 ഏപ്രിൽ 30 30 വയസ്സ് കവിയരുത്. എസ്സി എസ്ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒബിസി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, എസ്സി എസ്ടി 15 വർഷം, ഒബിസി എൻസിഎൽ 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. GST ഉൾപ്പെടെ 1180 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. എസ്സി എസ്ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകളും ഫോട്ടോയും ഒപ്പം വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 11. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.callindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.callindia.in. മധ്യപ്രദേശിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഫാക്കൽറ്റി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: പ്രിൻസിപ്പൽ ഡിസൈനർ പ്രൊഫസർ 2, സീനിയർ ഫാക്കൽറ്റി അസോസിയേറ്റ് പ്രൊഫസർ 4. അപേക്ഷ ഫീസ് ഉണ്ട്. അപേക്ഷ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് മുഖേന അയക്കണം. വിലാസം: ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, മധ്യപ്രദേശ്, വില്ലേജ് അജാർപുര, എയിൻഡ് ഖേഡി, ഭോപ്പാൽ, ഡിസ്ട്രിക്ട് ഭോപ്പാൽ, സ്റ്റേറ്റ് മധ്യപ്രദേശ്, പിൻ 4620038. വിലാസം ഒരിക്കൽ കൂടി: അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷൻ,

0: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ മധ്യപ്രദേശ് വില്ലേജ് അചാർപുര എയിൻഡ് ഖേഡി ഭോപ്പാൽ ഡിസ്ട്രിക്ട് ഭോപ്പാൽ സ്റ്റേറ്റ് മധ്യപ്രദേശ് പിൻ 462038. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nidmb.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nidmb.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 1. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 49 ഒഴിവുണ്ട്. സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്കാണ് നിയമനം. അധ്യാപക തസ്തികകളും ഒഴിവും. പ്രൊഫസർ 14, അസോസിയേറ്റ് പ്രൊഫസർ 14, അസിസ്റ്റന്റ് പ്രൊഫസർ 11. അനധ്യാപക തസ്തികകളും ഒഴിവും. മെഡിക്കൽ ഓഫീസർ 1, ഡെപ്യൂട്ടി ഡയറക്ടർ അഡ്മിൻ ആൻഡ് ഫിനാൻസ് 1, അക്കൌണ്ടന്റ് 1, നഴ്സിംഗ് ഓഫീസർ 1, ലൈബ്രറിയൻ 1, പഞ്ചകർമ്മ വൈദ്യ 1, റേഡിയോളജിസ്റ്റ് 1, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ 1, അക്കൌണ്ടന്റ് 1, ഫാർമസിസ്റ്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nia.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nia.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20.
1: തൊഴിൽ ദർശനം.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി മോഹൻ സിത്താര ഇണമിട്ട് വേണുഗോപാൽ പാടിയ ഒരു പാട്ട് കേൾക്കാം. ചിത്രം ആലവട്ടമാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
6: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
5: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
6: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
8: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
7: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
8: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
7: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
8: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: പാട്ടും പൊരുളും, രചന ശ്രീകുമാർ മുഖത്തല.
9: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. കവികളുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ നിഗൂഢങ്ങളാണ്. അവരിൽ ശൈശവം മുതൽ നിക്ഷേപിക്കപ്പെട്ടതെല്ലാം അനേകം ആന്തരപരിവർത്തനങ്ങൾക്ക് വിധേയമായി ഭാവപൂർണതയോടെ പുറത്തുവരും. നമ്മുടെ പരമ്പരാഗതമായ കാവ്യസങ്കല്പങ്ങളെ പിന്തുടർന്നിരുന്ന കവികളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കവിതയുടെ രൂപവും ഭാവവും മാറി. മേൽപ്പറഞ്ഞ കവികൾ നോക്കുന്നിടത്തെല്ലാം ഭാവനയുടെ പ്രഫുല്ല ദൃശ്യങ്ങളും ഭാവനയുടെ തന്നെ സൂക്ഷ്മശ്രുതികളും നിറഞ്ഞിരുന്നു. അതിസാധാരണമായ ജീവിതാംശങ്ങൾ അവർക്ക് മനസ്സിനെ ആവിഷ്കരിക്കാനുള്ള ഉപാധിയായി തീർന്നു, മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ പ്രത്യേകിച്ചും. പി ഭാസ്കരൻ എന്ന പാട്ടെഴുത്തിന്റെ മാസ്റ്റർ ഇക്കാര്യത്തിൽ വളരെ മുന്നിലായിരുന്നു. മാനത്തിൻ മുറ്റത്തും മഴവില്ലാലഴകട്ടും മധുമാസ സന്ധ്യകളെ, കാർമുകിലാടകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളെ,

ഭാസ്കരൻ മാസ്റ്റർക്ക് കാവ്യഭാവന ഒരിടത്ത് ഉറപ്പിച്ചു പേനയെടുക്കുകയേ വേണ്ടു. പിന്നെ ഔചിത്യം തെല്ലും കുറയാതെ ഭാവനയുടെ ചിറക് വിടരും. അത് ലളിതമായി, അനായാസമായി, സ്വാഭാവികമായി പറന്നു തുടങ്ങും. അഴ അല്ലെങ്കിൽ ആയ കെട്ടുക എന്നത് കേരളത്തിലെ എല്ലാ വീടുകളിലും സാധാരണമായിരുന്നു. ഇപ്പോഴും അതുണ്ട്. ക്ലോത്ത് സ്റ്റാൻഡുകൾ വ്യാപകമായി വരുന്നേ ഉള്ളൂ. അതിനെ എങ്ങനെ ആകാശത്തിലെത്തിച്ചു എന്ന് നോക്കുക. മധുമാസ സന്ധ്യകളാണ് അഴ കെട്ടുന്നത്. വസന്തമാസ സന്ധ്യകളാണ് മധുമാസ സന്ധ്യകൾ. പൂക്കളിൽ തേൻ നിറയുന്ന മാസം, അതാണ് മധുമാസം. അവൾ മാനത്തിന്റെ മുറ്റത്ത് അഴകെട്ടുന്നു. നമ്മൾക്ക് കയറാണ് അഴകെട്ടാൻ വേണ്ടത്. മധുമാസ സന്ധ്യകൾ മഴവില്ലുകൊണ്ടാണ് അഴകെട്ടുന്നത്. അവിടെ എന്തോ തോരാനിടണം, ഈറനായ എന്തോ ഒന്ന്. അഴകെട്ടിയത് മധുമാസ സന്ധ്യകളാണെങ്കിലും അവിടെ തോരയിടാനെത്തുന്നത് കാലത്തിന്റെ കന്യകമാരാണ്. അവർ കാർമുകിലാടകൾ വിരിച്ചിടുന്നു. കറുത്ത മേഘമാണ് കാർമുകിൽ. അവ ജലം നിറഞ്ഞ് ഈറനായിരിക്കുന്നു. കാലത്തിന്റെ കന്യകകൾക്ക് മാത്രമേ ഋതുക്കളിൽ ഇങ്ങനെ ഇടപെടാനാവൂ. മധുമാസ സന്ധ്യയിൽ കാർമുകിൽ നിറഞ്ഞ് അതിനുമേൽ മഴവില്ല് തെളിയുന്ന കാഴ്ചയിൽ ഇങ്ങനെ ഒരു ഭാവനാസമ്പന്നത ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ആലോചിക്കുമ്പോൾ രോമഹർഷമുണ്ടാവുന്നു.

മടിയിൽ തിരികിയ സിന്ദൂരച്ചപ്പത പൊടിമണ്ണിൽ വീണുവല്ലോ. ഒരു കൊച്ചു കാറ്റിനാൽ നിങ്ങൾ തൻ നാടകൾ അഴപൊട്ടി വീണുവല്ലോ, അഴപൊട്ടി വീണുവല്ലോ. അഭിസംബോധന രണ്ടുണ്ട് ഈ ഗാനത്തിൽ. മധുമാസ സന്ധ്യകളെ എന്നും കാലത്തിൻ കന്യകളെ എന്നും. ഒരു കൂട്ടർ മഴവില്ലാൽ അഴകെട്ടി, മറ്റൊരു കൂട്ടർ കാർമുകിലാടകൾ ഉണങ്ങാനിട്ടു. രണ്ടു കൂട്ടർക്കും ബാധകമാകാവുന്ന കാര്യമാണ് ഇനി പറയുന്നത്. മടിയിൽ തിരികിയ സിന്ദൂരച്ചെപ്പ് പൊടിമണ്ണിൽ വീണു. അന്തിയിൽ മേഘം നിറഞ്ഞിരിക്കെ തന്നെ അതിനെ കടന്ന് മണ്ണിൽ വീഴുന്ന ചുവന്ന വെളിച്ചം കണ്ടിട്ടുള്ളവർക്ക് ഈ സിന്ദൂരച്ചെപ്പിനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കേണ്ടതില്ല. എത്ര സമുചിതമായി അത് പറഞ്ഞു ഭാസ്കരൻ മാസ്റ്റർ. ഒരു കൊച്ചു കാറ്റുവന്ന് നിങ്ങളുടെ ആടകളെ താഴെ വീഴ്ത്തി. അതും അഴപൊട്ടിയാണ് വീണത്. അന്തിയുടെ സിന്ദൂരച്ചെപ്പ് തൂകിപ്പോയാൽ പിന്നെ മഴവില്ലിന്റെ അഴ എങ്ങനെ നിൽക്കും? പൊട്ടി വീഴുക തന്നെ ചെയ്യും. മഴയായി കാർമുകിലാടകൾ മണ്ണിൽ വീഴും. ഇവിടെ വീണുവല്ലോ എന്ന ആവർത്തനത്തിലൂടെ നമ്മളെ ആസ്വാദകരെയും കവി ഇതിൽ പങ്കാളികളാക്കുന്നു. നോക്കി നിൽക്കുമ്പോൾ മാത്രമേ ദേ വീണുവല്ലോ എന്ന് പറയാനാവൂ. ഇവിടെ അത് അങ്ങനെ വ്യാഖ്യാനിക്കാനാണ് തോന്നുന്നത്.

നിങ്ങളെ കാണുമ്പോൾ എൻ കരൾ തമ്പുരു സംഗീതം മൂളിടുന്നു. പണ്ടത്തെ ഗാനത്തിൻ മാധുരി വീണ്ടും എൻ ചുണ്ടത്തണഞ്ഞുവല്ലോ, ചുണ്ടത്തണഞ്ഞുവല്ലോ. കാർമുകിലാടകൾ മണ്ണിൽ വീഴും വരെ പ്രത്യക്ഷപ്പെടാതിരുന്ന ഞാൻ ഇതാ വരുന്നു. എന്റെ, അതായത് ആഖ്യാതാവിന്റെ കാഴ്ചയിലും ഭാവനയിലുമാണ് സകലതും സംഭവിച്ചത്. അയാൾ പറയുന്നു, മധുമാസ സന്ധ്യ കെട്ടിയ മഴവില്ലിന്റെ അഴയിൽ കാലത്തിന്റെ കന്യകൾ കാർമുകിലാട കെട്ടിയിട്ടതും സിന്ദൂരച്ചെപ്പ് മറിഞ്ഞതും ഒരു കാറ്റിൽ മഴവില്ലിന്റെ അഴ പൊട്ടിയതും മുകിലാടകൾ വീണതും കണ്ടു നിന്നപ്പോൾ എന്റെ കരളാകുന്ന തമ്പുരു ഈണം മൂളുന്നു.

ഏതോ പഴയ ഗാനത്തിന്റെ മാധുരി ചുണ്ട തണയുന്നു. ഭാസ്കരൻ മാസ്റ്റർ തന്നെ എഴുതിയിട്ടുള്ളതുപോലെ പാടാനോർത്തൊരു മധുരിത ഗാനം. സംഗീതത്തിലും ആലാപനത്തിലും നേർത്തൊരു ശോകച്ഛായ വീണുകിടപ്പില്ലേ ഈ ഗാനത്തിൽ എന്ന് സംശയം. മധുരിതമായ ഓർമ്മയിൽ ഒരു പാട്ട് ചുണ്ടിലൂറുന്നതിന് എത്ര ഗംഭീരമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആണ്ടുമുഴുകുമ്പോൾ ഓരോ പാട്ടും നമ്മളെ ആനന്ദമനുഭവിപ്പിക്കുന്നു. ഓരോന്നും ഓർമ്മയിലെ മധുരം. എം കെ അർജുനന്റെ ഈണത്തിലാണ് മധുമാസകന്യകമാർ മഴവില്ലിന്റെ അഴകെട്ടിയത്. ആ കാർമുകിലാടകൾ മണ്ണിൽ വീണത് നാം അറിഞ്ഞത് എസ് ജാനകിയുടെ ശബ്ദത്തിൽ. യേശുദാസും ഈ ഗാനം പാടിയിട്ടുണ്ട്. ചിത്രം കറുത്ത പൗർണമി.

0: ഇതുവരെ കേട്ടത് പാട്ടും പൊരുളും.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 423 0 5 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. നമസ്തേ അനന്തപുരിയിൽ. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേട്ടാലോ? ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച്, രാജാമണി ഈണം പകർന്ന്, സുനിൽ കുമാറും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമിതാ. ചിത്രം ചിത്രവർണ്ണത്തേര്.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
3: പിട്ടപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ, തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോ

മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9499

0: 9643213 അല്ലെങ്കിൽ 9496556321 അല്ലെങ്കിൽ 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
5: കോളേജിലോട്ട് പോകുന്നതായിട്ട് ഈ ഫാമെന്ന ആനിമൽസിനെ അവരെല്ലാവരും നടന്നു വരുന്നു. ചിലപ്പോൾ നമ്മൾ ഈ പശുക്കൾക്ക്

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമസ്തേ, അനന്തപുരിയെ തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലോട്സും ന്യൂഡൽഹിയിൽ ആഗോള ഭീകരതയ്ക്കെതിരെ ഉഭയകക്ഷി സഹകരണത്തിനായി ചർച്ച നടത്തി. ക്രിസ്റ്റോഡൌലോട്സ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. 19th റോസ്ഗർ മേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നിവൺ ഒഡീഷയിലെ ചാന്ദ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 മാസത്തെ കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. CBSE 12th പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. വൈകിട്ട് 7:00 ലക്നൌവിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും.

0: നമസ്തേ അനന്തപുരി തുടരുന്നു. നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള സമയമാണിപ്പോൾ. ചോദിച്ചിരുന്ന ചോദ്യം ഇതായിരുന്നു, 2026 സ്റ്റോക്ക്ഹോം വാട്ട് പ്രൈസ് പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ഉത്തരം പറയട്ടെ. ശരി ഉത്തരം, കവേമദനി. കവേമദനി എന്നതാണ് ശരി ഉത്തരം. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇദ്ദേഹത്തിന് ജലപാപ്പരത്തം എന്ന ആശയത്തിനാണ് പുരസ്കാരം. ദീർഘകാലമായുള്ള ജലചൂഷണത്താൽ പ്രകൃതിക്ക് പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ജലപാപ്പരത്തം എന്ന് പറയുന്നത്. ജലസംരക്ഷണം, സുസ്ഥിരത സംരക്ഷണം എന്നിവയിലെ മികച്ച സംഭാവനകൾക്ക് വ്യക്തികൾക്കോ സംഘടനകൾക്കോ 1991 മുതൽ വർഷം തോറും നൽകി വരുന്ന ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ അവാർഡാണ് ജലത്തിനുള്ള നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ഈ പുരസ്കാരം. ചോദ്യം ഒരിക്കൽ കൂടി പറയട്ടെ, ഉത്തരവും. 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ശരി ഉത്തരം, കവേ മദനി. നമസ്തേ അനന്തപുരിയിൽ, ഇനി കാലം സാക്ഷി.
1: രാജീവ് ഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1944 ഓഗസ്റ്റ് 20 മുംബൈയിലാണ് ജനിച്ചത്. ഡെറാഡൂണിലെ ഡൂൺ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1962 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു. ഇന്ത്യയിൽ മടങ്ങിയെത്തി ഡൽഹി ഫ്ലയിംഗ് ക്ലബിൽ പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ എയർലൈൻസിൽ വൈമാനികനായി ജോലിയിൽ പ്രവേശിച്ചു. സഹോദരൻ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. 1981 അമേഠി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും പ്രവർത്തിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന അമ്മ ഇന്ദിരാഗാന്ധിയുടെ വിയോഗശേഷം 1984 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ രാജീവ് ഗാന്ധി അതേ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. നവോദയ വിദ്യാലയങ്ങൾ തുടങ്ങിയതും വിവരസാങ്കേതിക വിദ്യയിലും വാർത്താവിനിമയ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടത്തിനുടമയായ രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് നടന്ന ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. രാജ്യം 1991 മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശബ്ദം. കാലം
2: സാക്ഷി. സഹോദരി സഹോദരൻ മരെ സുഹൃത്തുക്കളെ നമസ്കാരം. ഐ മസ്റ്റ് ഫസ്റ്റ് താങ്ക് യു ഫോർ ദ വെരി വാം വെൽക്കം ദാറ്റ് യു ഹാവ് ഗിവൻ മീ ഓൾ ദ വേ ഫ്രം ദ ഹെലിപാഡ് ടു ദിസ് മീറ്റിംഗ്. It gives me great pleasure to be here with you today. This town of yours has a historic place in India's history. It was from here that Gandhiji launched perhaps his biggest social reform. It was that spirit that led to our independence, and it is that spirit that we want to rekindle today to take India ahead towards the next century. One of our biggest tasks today is removing poverty. We define socialism as the alleviation, the removal of poverty. We believe that the thrust of our development has to be aimed at the poorest sections of our society. These anti-poverty programs, what is most essential is high quality education for the poorest people. Because while it is much easier to have anti-poverty programs to help the poor, what we really must be aiming at is helping the poor to help themselves so that they can stand up on their own feet. And this is what we are setting out to do in the new education policy. We want to put up, in the beginning, at least one very good school in every district, a school which is equal to any other school, so that the poor can get good education. In today's education system, there is a clear

0: employment, education, sports, many others can only come to you if you have a good government.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശബ്ദം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ.

0: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരികൾ
1: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
2: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ
3: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
2: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
3: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
7: അതിനിപ്പോ എന്താ എത്ര സംശയം, KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
9: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
10: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
11: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
12: കൊല്ലം സുപ്രീം.
13: യോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
14: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
13: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
14: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
13: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
14: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
13: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
15: നമുക്ക് ചുറ്റും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-2028 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc ഓർ BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SCBC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാവും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫോറം ഉപയോഗിച്ചോ അപേക്ഷ ഫീസ് ഒടുക്കാവുന്നതാണ്. അപേക്ഷ ഫീസ് പൊതുവിഭാഗത്തിന് 950 രൂപയും SC ST വിഭാഗത്തിന് 500 രൂപയുമാണ്. തുടർന്ന് അപേക്ഷ നമ്പർ, ചെല്ലാൻ നമ്പർ ഇവ ഉപയോഗിച്ച് ഓൺലൈനായി June 2 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-25-60-361-362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0471-25-60-361-362-363-364. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ https://nri-ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. ഇതിന്റെ വിശദവിവരങ്ങൾ 8547005050

00 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വെബ്സൈറ്റായ www.ihrd.ac.in എന്ന വെബ്സൈറ്റിലും ബന്ധപ്പെടുക. യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാനുള്ള അവസാനത്തായി തീയതി ഈ മാസം 28 വരെ നീട്ടി. www.univers.com വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. റദ്ദാക്കിയ നീറ്റ് യുജി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി തുടങ്ങി. നീറ്റ് യുജി രജിസ്ട്രേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ റീഫണ്ട് ലിങ്ക് കാണാം. ഇതുവഴി 27 വരെ അപേക്ഷിക്കാം. ബാങ്ക് അക്കൌണ്ട് ഉടമയുടെ പേര്, IFSC നമ്പർ, അക്കൌണ്ട് നമ്പർ, ബാങ്കിന്റെ പേര് എന്നിവയാണ് നൽകേണ്ടത്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ഗാനമാണ്, ബാലഭാസ്കറിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്. ചിത്രം മംഗല്യപല്ലക്ക്.

0: ഉഷസിൽ പൂക്കും ആനാദം.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി. തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
3: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
8: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: അരങ്ങും അണിയറയും ഈ ചിത്രത്തിന് വേണ്ടി ഏറ്റവും മറിന്റെ ഈണത്തിൽ യശുദാസ് ആലപിച്ച ഗാനമാണിനി. ഗാനരചന സത്യൻ അന്തിക്കാട്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: ഭാര്യ തുടരാൻ പുറപ്പെട്ടപ്പോൾ അയാൾ ഒച്ചയിട്ടു,
5: നിർത്ത്, നിർത്തില്ല, നിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ കുട്ടിയെ എടുത്ത് പുറത്തേക്കെറിയും, അല്ലെങ്കിൽ ഞാൻ പോയി തൂങ്ങിച്ചാവും. രണ്ടിലൊന്ന് ഇന്നിവിടെ സംഭവിക്കും. ഉദയം മുതൽ അസ്തമയം വരെ തടി വെള്ളമാക്കി ഉണ്ടാക്കുന്ന കാശ് ചെലവിടുക, എന്നിട്ട് ഞാൻ ശകാരവും കേൾക്കുക. ഇത് നല്ല പുതുമ, എല്ലാ ഭാഗത്തു നിന്നും കടന്നൽ കുത്തോ? ഞാനൊരു മനുഷ്യനല്ലേ? എനിക്കൊരു ദിവസം സുഖമായിട്ടുണ്ടോ? ഒരു നാഴിക, എന്തെങ്കിലും ഒരു മോഹം സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പറയ്. എനിക്കല്പം ക്ഷമയുണ്ട്, വിവേകമുണ്ട്. വാസ്തവമാണ്, ഒരു സ്കൂൾ മാസ്റ്റർക്ക് അതൊക്കെ വേണം. അതിനുമില്ലേ ഒരതിര്? ഇന്നേ വരെ എന്നെ തടുത്തു വയ്ക്കാനും ശകാരിക്കാനുമല്ലാതെ ഒരാളുണ്ടായിട്ടുണ്ടോ? ക്ഷീണമുണ്ടോ എന്ന് ഒരു ജീവി എന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഒട്ടുങ്ങാത്ത ഒരു വയറ്റിൽ വേദനയും, ഇതെന്നെ കൊല്ലും. വണ്ടിക്കാളേക്കാൾ കഷ്ടമായി ജന്മം, പിന്നെ ശകാരവും. ഇത് നല്ല പുതുമ, ഞാൻ ഒരു കഷ്ണം കയറ് ചെലവാക്കി കളയും. പോട്ടെ, പോ. കിതപ്പുകൊണ്ട് മാസ്റ്റർക്ക് ശ്വാസം മുട്ടി. ഒടുക്കമൊടുക്കം എത്തുമ്പോഴേക്കും ആ സംഭാഷണം ഒരു നിലവിളി പോലെയായിരുന്നു. മാധവിയമ്മ തളർന്നുപോയി. ഇങ്ങനെ ഒരു പൊട്ടിച്ചീറൽ അവർ പ്രതീക്ഷിച്ചതല്ല. ഭർത്താവിനെ ആകെയൊന്നു നോക്കി. കിതച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടികളുടെ അച്ഛനെ കണ്ടപ്പോൾ അവരുടെ മനസ്സുരുകി. അവർ പതുക്കെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മൃദുസ്വരത്തിൽ പറഞ്ഞു, അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടാലോ? ദേഷ്യപ്പെടുകയല്ല, തൂങ്ങി മരിക്കുകയാണ് വേണ്ടത്. ഒന്നാം തരം ഒരു തൂങ്ങി മരണം ഇന്ന്.

0: ഈ വീട്ടിൽ നടക്കും. ആ ശവം ഇളിച്ചു കാട്ടിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ കിടന്നാടണം. അപ്പോഴേ നിങ്ങൾ ഓർക്കൂ ഞാൻ ആരായിരുന്നു എന്ന്, എന്തിനു വേണ്ടി എന്റെ ജീവിതം പണയം കെട്ടി എന്ന്. കതിർ വന്ന മുളക്കൂട്ടം കാറ്റിലാടുന്നതുപോലെ അയാൾ നിന്ന നിൽപ്പിൽ ഒന്നാടി. വാക്കുകൾ അപ്പോഴും ഉതിരുന്നുണ്ടായിരുന്നു. മാധവിയമ്മയാകട്ടെ പനി പിടിച്ചു തൂങ്ങിയ പിടക്കോഴിയെ പോലെ ആ മുളക്കൂട്ടത്തിന് ചുവട്ടിൽ ഉതിർമണികൾ നോക്കി വിമ്മിട്ടപ്പെട്ടുകൊണ്ട് നിന്നു. അവസാനം നിറഞ്ഞ കൺപീലികളോടെ മാസ്റ്റർ പോയി ചുമരും ചാരിയിരിപ്പായി. അന്തിക്കതിരുകൾ തട്ടി ചമ്പകക്കാടുകൾ പോലായ മേഘമാലകൾ അയാളുടെ മുമ്പിലൂടെ നീങ്ങി നീങ്ങി പോവുകയാണ്. അവ അനന്ത നീലിമയിലേക്ക് അലിഞ്ഞു ചേരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. ഭർത്താവിന്റെ ഈ ക്ഷോഭം മാധവിയമ്മയെ തെല്ലൊന്ന് അമ്പരപ്പിക്കാതിരുന്നില്ല. അതൊന്നും മാസ്റ്ററുടെ സമ്പ്രദായമല്ല. ഇതിലും വലിയ വിപ്ലവമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും മറുഭാഗത്തു നിന്ന് ഇത്ര കടുത്തൊരു പ്രത്യാഘാതം ഉണ്ടായിട്ടില്ല. ഇപ്പോഴെന്തേ, പ്രായമാവുകയല്ലേ, ക്ഷീണമുണ്ടാവും, അവർ വിചാരിച്ചു. എന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, വരൂ കുളിച്ച് വല്ലതും കഴിച്ചോളൂ. മാസ്റ്റർ അനങ്ങിയില്ല. മാധവിയമ്മ വിടാതെ നിർബന്ധിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചു. പുറത്തു പറ്റിയിരുന്ന കുമ്മായം തുടച്ചുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ബഹളം അവസാനിച്ചു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, സ്മൃതി മധുരം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.

ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ പലപ്പോഴും വിരസമാകുന്ന വേളകൾ, വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് സമ്മർദ്ദപ്പെടുമ്പോൾ നാം എല്ലാം ആഗ്രഹിക്കാറുണ്ട് സ്ഥിരം താവളങ്ങളിൽ നിന്ന് ഇടത്താവളങ്ങളിലേക്ക് ചേക്കേറാൻ. ദൂരേക്ക് യാത്രയല്ല ലക്ഷ്യമാണ് യാത്രയുടെ സുഖമെങ്കിലും കടന്നു പോകുന്ന വഴിത്താരകൾ നമുക്ക് പകരുന്നത് തിരികെ എത്തണം എന്ന ഊർജം തന്നെയാണ്. പക്ഷേ ചിലതൊക്കെ അനന്തമായ യാത്രകളാണ്, അനുഭവങ്ങളുടെ തീച്ചുളകളിൽ നിന്ന് ഓടിയൊളിക്കുന്ന യാത്രകൾ, മറഞ്ഞകന്നു പോകുന്ന യാത്ര, ചില പലായനങ്ങൾ, മറ്റൊരിടത്ത് വേരുറപ്പിക്കാനുള്ള, ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള യാത്ര, അത്തരം യാത്രകളാണ് ഇന്നത്തെ ഈ സ്മൃതിമധുരത്തിൽ. ഈ ഗാനം പുറപ്പാട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

അനന്തമായ യാത്രയാണ്. വാനമ്പാടികളെപ്പോലെ നമ്മളും കയ്യെത്തിപ്പിടിക്കാനാവാതെ പ്രശ്നങ്ങളിൽ നിന്ന് ചിന്തകളുടെ ചിറകിലേറി ഭാവിയുടെ വിളക്കിൻ്റെ തിരിതാഴ്ന്നാലും നാളെ എന്ന പ്രകാശത്തെ തേടി യാത്ര പോവുകയാണ് നമ്മൾ. നേർക്കുമുളകളിൽ തെളിയുന്ന ചിത്രങ്ങൾ വെറും കാഴ്ചകളാവുന്നു ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ. എന്നാലും നമ്മൾ അക്കരെ എത്തും. അതൊരു പ്രതീക്ഷയാണ്, ഉറപ്പാണ്. യാത്ര തുടരും. 101 ചോദ്യങ്ങൾ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ശോഭൻ കണ്ണങ്കാട്ടിൻ്റെ വരികൾ, MK അർജുനൻ്റെ സംഗീതം.

0: ഇന്നത്തെ സ്മൃതി മധുരത്തിന്റെ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
8: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
8: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇനി നമുക്ക് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിത്. ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല. ആലപ്പി രംഗനാഥിന്റെ സംഗീതമാണ്. ഗാനരചന മധു ആലപ്പുഴ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ.
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക്.

0: എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ഒരു ഗാനം കൂടി നമസ്തേ അനന്തപുരിയിലൂടെ നമുക്ക് കേൾക്കാം. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയതാണ് ഈ പാട്ട്. സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിൽ 2011 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം നമുക്ക് കേൾക്കാം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലെ പാട്ട്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: കുടുങ്ങി
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
11: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
12: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
13: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026.

0: ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
1: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
0: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ് പുളിമോട്.
2: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
3: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
4: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി
5: എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൾട്ടികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: ഗാനഭാരതത്തിൽ ഇനി ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി നിഖിൽ, രഞ്ജിത്, റെയ്മി ടോമി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധായകൻ ദീപക് ദേവ്.

സന്തോഷ് വർമ്മ ഗാനരചന നിർവഹിച്ച, ജെറി അമൽദേവ് സംഗീത സംവിധായകനായ പാട്ടാണ് ഇത്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പാട്ട് യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയത്. 2016 സത്യം ഓഡിയോസ് പുറത്തിറക്കിയത്.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
5: 2016 വെള്ളിത്തിരയിലെത്തിക്കുന്ന ഒരു ചിത്രമായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം. ഈ ചിത്രത്തിനു വേണ്ടി വിനയ് ശ്രീനിവാസനും കാവ്യ അജിത്തും ചേർന്ന് ആലപിച്ച ഗാനമാണ് ഗാനഭാരത്തിൽ. ഇനി ഗാനരചയിതാവ് ഹരിനാരായണനാണ്, സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: LED ടിവി വാങ്ങുമ്പോൾ 6,000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21,000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി നമുക്ക് കേൾക്കാം. ശ്രേയ ഘോഷാലും അർണബ് ദത്തയും ചേർന്ന് ആലപിച്ചത് ചിത്രം 'ആമി'.

0: അനന്തപുരി എഫ്എം ശ്രോതാക്കൾക്കായി ഒരുക്കിയ ഗാനങ്ങളുടെ ഉപഹാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. 2011 മുതൽ 2020 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളായിരുന്നു ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഉണ്ടായിരുന്നത്. ആകാശവാണി അനന്തപുരി എഫ്എം 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. 10 ദിവസത്തിനകം 3ാം തവണയാണ് ഇന്ധനവില വർദ്ധിച്ചത്. US സെക്രട്ടറി മാർക്കോ റൂബിയോ 4-ദിന സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ റൂബിയോയെ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. കോംഗോയിൽ പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗം ആഗോളതലത്തിൽ പൊതുജന ആരോഗ്യത്തിന് ഭീഷണിയാണെന്നും എന്നാൽ ഇതുവരെ പകർച്ചവ്യാധിയായി കണക്കാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എബോളയ്ക്കെതിരെ പുതിയ വാക്സിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും ഈ മാസം 28-ന് അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ്. നേരത്തെ മെയ് 27-നാണ് അവധി നിശ്ചയിച്ചിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെക്കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാർ ആണ് പൂനെയിൽ അറസ്റ്റിലായത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുത തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2-നാണ് നറുക്കെടുപ്പ്. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് വിദ്യാർത്ഥിക്ക് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ജനവാസ മേഖലയിൽ പകൽ സമയത്തുണ്ടായ വന്യജീവി ആക്രമണം പ്രദേശത്ത് ആശങ്ക പരത്തിയിരിക്കുന്നു.

പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്. ശ്രോതാക്കളെ, നമുക്ക് കേൾക്കാം പുത്തൻ പാട്ടുകൾ. 2025 ശേഷം പുറത്തിറങ്ങിയ പുതിയ ചിത്രങ്ങളിലെ പാട്ടുകളാണ് പുത്തൻ പാട്ടുകൾ. ആദ്യം നമുക്ക് മനോമഞ്ചത്തിന്റെ ഗാനരചനയിൽ സാമുവൽ എബി സംഗീതം പകർന്ന് KS ചിത്ര പാടിയ പാട്ട് കേൾക്കാം. ചിത്രം അൻപോട് കൺമണി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ടി അറ്റ് എറണാകുളം.
4: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
5: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
4: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
5: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്.
6: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: മഴ
9: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
8: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
9: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
8: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
9: 18 പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
8: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
10: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: ഈ ശനിയാഴ്ച LED TV

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനമാരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: വേണം, ചെല്ലം പോവാം.
4: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
5: ഹലോ, ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553621, 9496593621. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. സൂരജ് സന്തോഷും മൃദുല വാര്യരും പാടിയ ഗാനമാണ് പുത്തൻപാട്ടിലിനി, ചിത്രം ഇത്തിരി നേരം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ചിത്രം കുടുംബശ്രീയും കുഞ്ഞാടും എം ജി ശ്രീകുമാറും മറിയമ്മി ടോമിയും ചേർന്ന് പാടിയത്. ശ്രീജു ശ്രീധറിൻ്റേതാണ് സംഗീതം.

0: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം. എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: ചിത്രയും സൂരജ് സന്തോഷും പാടിയ പാട്ടാണിത്. ചിത്രം ഒരു റൊണാൾഡോ ചിത്രം. ജോയ്പോളിന്റെ വരികൾ ദീപക് രവിയുടെ ഈണം.

0: പുത്തൻപാട്ടുകൾ തുടർന്ന് കേൾക്കാം. റീഗൽ ജ്വല സ്വർണ്ണവിലയ്ക്ക് ശേഷം ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 14,580 രൂപ നിരക്കിലും പവന് 320 ര�പ കുറഞ്ഞ് 116,640 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുത്തൻപാട്ടിലെ അടുത്ത ഗാനം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയതാണ്. വിനായക് ശശികുമാറിന്റെ ഗാനരചന, സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ്.

0: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
0: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
2: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
2: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: അരവിന്ദ് വേണുഗോപാലും മീനാക്ഷിയും ചേർന്ന് ആലപിച്ച ഗാനമിത ചിത്രം മിസ്റ്റർ ആൻഡ് മിസ് ബാച്ചിലർ. മഹേഷ് ഗോപാലിന്റെ വരികൾ, PS ജയഹരിയുടെ സംഗീതം.

പുത്തൻ പാട്ടുകളിൽ ഒരു പാട്ടുകൂടി കേട്ടാലോ. മോഹൻ സിതാരയുടെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയതാണ് ഈ ഗാനം. ചിത്രം രണ്ടാം യാമം. ഗാനരചന നേമം പുഷ്പരാജ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണിത്. കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിൽ എത്തിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 തയ്യാറെടുപ്പ് യോഗം ചേർന്നു. വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചു കിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എൻ ടി എയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. തമിഴ്നാട്ടിൽ രേഖകളില്ലാതെ താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികളെ തിരുപ്പൂർ കോടതി 2 തടവിന് ശിക്ഷിച്ചു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്ത് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയാണ് ശിക്ഷിച്ചത്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 8 മരിച്ചു. 38 തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. തൃശൂർ വിയ്യൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ തളച്ചു. കൊല്ലത്ത് നിന്ന് എത്തിച്ച ആനയാണ് ജനവാസ മേഖലയിൽ വിരണ്ടോടിയത്. സ്വർണവില പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

0: ഗാന കൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: ഭാഷാസാഹിത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് കവിത. വളരെ ശ്രേഷ്ഠമായ കാവ്യപാരമ്പര്യമാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കുള്ളത്. ആ കാവ്യപാരമ്പര്യത്തെ കർണാടക സംഗീതവുമായി ഇഴചേർക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഗാനകൈരളിയുടെ മുൻ അധ്യായങ്ങളിലൂടെ കേട്ടുവന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ അധ്യായത്തിലും. കാവാലം നാരായണ പണിക്കർ, മുരിങ്ങൂർ ശങ്കരൻകുട്ടി, ഉണ്ണികൃഷ്ണൻ നായർ, വി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ രചനകളിലുള്ള കൃതികളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

കലയാമി സുമതേ എന്നു തുടങ്ങുന്ന കൃതി മുരിങ്ങൂർ ശങ്കരൻകുട്ടിയുടെ രചന. ശങ്കരാഭരണരാഗം ആദിതാളം. പാടിയത് താമരക്കാട് ടി എൻ ഗോവിന്ദൻ നമ്പൂതിരി.

ഉണ്ണികൃഷ്ണൻ നായരുടെ രചനയിൽ ഗോപകിശോര സ്വരൂപ എന്നു തുടങ്ങുന്ന കൃതി. രാഗം മോഹനം, ആദിതാളം. പാടിയത് കോന്നിയൂർ സുരേഷ് കെ നായർ.

അവസാനമായി വി ഉണ്ണികൃഷ്ണന്റെ രചനയിൽ മംഗളാബ്ദി എന്നു തുടങ്ങുന്ന കൃതി കേൾക്കാം. രാഗം സുരുട്ടി, രൂപകതാളം വിമല ബി വർമ്മ പാടിയിരിക്കുന്നു.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു.
2: ആഖ്യാനം സാജുമോൻ, നിർവഹണ സഹായം കെ ജി സുമിത, രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റി ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
7: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
6: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
7: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
6: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
7: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
6: അവസരം മിസ്സാക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
8: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
9: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
8: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
9: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമൂട്.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
11: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
13: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
14: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
13: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
15: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
16: വേണം വേണം, ചെല്ലം പോവാം.
17: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
18: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcin.co.in and take the first step toward the blue.
19: ആകാശവാണി അനന്തപുരിയഫം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗാനരചന ഗംഗയമരൻ, സംഗീതം വിദ്യാസാഗർ.

വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
3: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾക്ക് M. ജയചന്ദ്രൻ സംഗീതം പകർന്ന് ശങ്കർ മഹാദേവൻ പാടിയത്. ചിത്രം സത്യമേവ ജയതേ.

വിഷ്ണുലോകം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, പാടിയത് MG ശ്രീകുമാറും സുജാതയും.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
5: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
4: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
4: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
5: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
4: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
7: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
7: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
10: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
11: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
12: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
13: RBI പറയുന്നു,
12: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
14: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും രാധിക തിലകും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 19-ാമത് റോസ്ഗർ മേളയ്ക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിയമന ഉത്തരവുകൾ കൈമാറി. തുടർന്ന് പ്രധാനമന്ത്രി ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്തു. പാലക്കാട് റോസ്ഗർ മേളയ്ക്ക് റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമന ഉത്തരവ്. കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാനത്തെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രിയായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് കണ്ണൂർ DCC ഓഫീസിൽ സ്വീകരണം. മന്ത്രിയെ നേതാക്കൾ ഷോൾ അണിയിച്ചു. തൃശൂർ മാരാങ്കോട് രണ്ടുകൈ ഉന്നതികളിൽ ജില്ലാ കളക്ടറുടെ സന്ദർശനം. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിവാസികളെ മാറ്റിപ്പാർപ്പിച്ച ഉന്നതികളിൽ എത്തി കളക്ടർ നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആന്ധ്രാപ്രദേശിലെ പാലസമുദ്രം നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ് ഇൻഡയറക്ട് ടാക്സസിൽ 76-ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ്. ചടങ്ങിൽ കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരി മുഖ്യാതിഥിയായിരുന്നു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ കസ്റ്റംസ് 48 കോടി രൂപ വില വരുന്ന കഞ്ചാവ് വിത്തുകൾ പിടിച്ചെടുത്തു. 2 തായ് പൌരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 ടോപ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് FIR തയ്യാറാക്കി. വഴിയോര കച്ചവടക്കാർക്ക് മുമ്പിൽ ടൂറിസ്റ്റ് ബസ് നിർത്തിയെന്നാരോപിച്ചാണ് സഞ്ചാരികളെ സംഘം ചേർന്ന് മർദ്ദിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നവമാധുരി കേൾക്കാം. 2020 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനമാണ് ഇന്ന് നവമാധുരിയിൽ. ആദ്യം തുടരും എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

അടുത്ത ഗാനം അഞ്ചക്കള്ള കൊക്കൻ എന്ന ചിത്രത്തിന് വേണ്ടി മാളു പാടിയത്. ഗാനരചന മാളു, മണികണ്ഠൻ അയ്യപ്പ. സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

ഒന്നാമൻ മുള തണ്ടട്ടി തണ്ടട്ടി നമ്മളെ കൂമ്പെടുത്തു കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു ആയിരം സ്ത്രീകളെ ഭാവികളെ ആടിപ്പാടികളം കൊള്ള. രണ്ടാമൻ മുള തണ്ടട്ടി തണ്ടട്ടി നമ്മളെ കൂമ്പെടുത്തു കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു ആയിരം സ്ത്രീകളെ ഭാവികളെ ആടിപ്പാടികളം കൊള്ള. മൂന്നാമൻ മുള തണ്ടട്ടി തണ്ടട്ടി നമ്മളെ കൂമ്പെടുത്തു കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരി.

0: ജോസ് കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ് കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ് കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
7: വേണം വേണം, ചെല്ലം പോവാം.
8: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
9: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
10: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
9: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
11: നവമാധുരിയിൽ അടുത്ത ഗാനം കേൾക്കാം. മാലിക് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സൂരജ് സന്തോഷും പാടിയത്. രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

നവമാധുരിയിൽ അടുത്ത ഗാനം കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം പകർന്ന് സിജ് ശ്രീരാമും സിതാര കൃഷ്ണകുമാറും പാടിയത്. ചിത്രം നരിവേട്ട.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല.

0: പട്ടം പഴവങ്ങാടി.
1: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
2: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. പിന്നെ കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
5: നവമാധുരി തുടരുന്നു. അടുത്ത ഗാനം ചാവേർ എന്ന ചിത്രത്തിന് വേണ്ടി ഗോവിന്ദ് വസന്ത, ബേബി ജീൻ, സന്തോഷ് വർമ്മ എന്നിവർ പാടിയത്. രചന ഹരീഷ് മോഹനൻ, സംഗീതം ജസ്റ്റിൻ വർഗീസ്.

0: നവമാധുരി സമാപിച്ചു.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
2: എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ കൂടുതലായി കാണുന്നത്? ഒരു കാലത്ത് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ 45 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് 20 അല്ലെങ്കിൽ 35 വയസ്സിനിടയിലുള്ള യുവാക്കളിൽ മിക്ക പേരിലും ഫാറ്റി ലിവർ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും ഇക്കാര്യത്തിൽ സേഫ് അല്ല. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ട് അധികമായി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുന്ന് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. മിക്ക പേരുടെയും ജോലി ലാപ്ടോപ്പിന് മുന്നിൽ മണിക്കൂറോളം ഇരിക്കുക, അതുപോലെ തന്നെ മൊബൈലിന്റെ അമിതമായ ഉപയോഗം, പിന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ എടുക്കുന്ന കാലറീസ് എരിച്ചു കളയാൻ പറ്റാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടാനുള്ള ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ലിവറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജങ്ക് ഫുഡ് കൾച്ചർ. വയറിന് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഷോർമ, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു താൽക്കാലിക സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. പക്ഷെ ഇതിനകത്തൊക്കെയുള്ള ട്രാൻസ് ഫാറ്റ്സ്, അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ്, നമ്മുടെ ബോഡിയിലേക്ക് അധികമായി കയറുന്ന എക്സസ് ആയിട്ടുള്ള കാലറീസ്, ഇതൊക്കെ നമ്മളുടെ കരളിന് ഓവർലോഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി ജീവിതം എന്ന് പറയാം. പല യുവാക്കളുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വൈകി ഉറങ്ങുക, എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ടെൻഡൻസിയിലേക്ക് മാറി, അതും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്. യഥാർത്ഥത്തിൽ രാത്രിയിൽ ശരീരം റിപ്പയർ മോഡിലേക്ക് പോകേണ്ട സമയത്താണ് ഈ ഡൈജഷൻ ഓവർലോഡ് ആകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഉറക്കത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും വെയിറ്റ് കൂടുകയും ഫാറ്റി ലിവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇമോഷണൽ ഈറ്റിംഗ്, അതായത് വിശപ്പിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം, അത് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സ് ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പതിയെ പതിയെ പതിയെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. സ്ട്രെസ്സും നമ്മളുടെ ബോഡിയിലെ കോർട്ടിസോളാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ ഉയരും. അത് കൂടുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടും, അതുപോലെ തന്നെ മധുരം എടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരും. അതുവഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഈ സമയത്തും നമ്മുടെ ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് മെന്റലി മാത്രമല്ല, തീർച്ചയായിട്ടും ഫിസിക്കലി നമ്മുടെ ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ലിവറിന്റെ കേസിൽ നമുക്കറിയാം പ്രകടമായ ലക്ഷണങ്ങളൊന്നും ആദ്യം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആസിഡിറ്റി, വയറ് ഊതി വീർത്തിരിക്കുക, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം എന്നുള്ള തോന്നൽ, പോയി കഴിഞ്ഞാലും മൊത്തമായും പോയി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാതിരിക്കുക, എന്തെങ്കിലും പ്രസന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുക, സാധാരണ രീതിയിലുള്ള ദഹനം നടക്കാതിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഗട്ട് മെറ്റബോളിസം തകരാറിലാകുമ്പോഴും ആ ഭാരവും വരുന്നത് നമ്മുടെ ലിവറിന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും പ്രകടമായിട്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ബാലൻസ് ഇല്ലാത്ത ജിം കൾച്ചറാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീമായിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി സപ്ലിമെന്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സിന്റെ അബ്യൂസ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കാറുള്ളത്. പിന്നെയുള്ളത് ആൽക്കഹോൾ സോഷ്യൽ ട്രെൻഡ് എന്നുള്ളതാണ്. അതായത് വീക്കെൻഡ് ഡ്രിങ്കിങ് ഒള്ളി എന്ന് അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന ആ മദ്യം, ഉറക്കമില്ലായ്മ, ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജങ്ക് ഫുഡും കൂടെ ആകുമ്പം എത്ര യങ്ങായിട്ടുള്ള ഒരു ലിവറിനാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഡാമേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ. സ്ക്രീൻ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ ഓവർലോഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അത് നശിപ്പിക്കും. അതുപോലെ തന്നെ ദേഹം അനങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറയും, മാനസിക സമ്മർദ്ദവും കൂട്ടും. നമ്മളിൽ പലരും രാത്രി 2 മണി വരെ സ്ക്രോള് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഹോർമോണൽ റിക്കവറി പ്രോപ്പർലി ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിവറിന് അതൊരു അധിക ഭാരമായി വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. നമ്മളുടെ വൈകാരിക തലത്തെ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളതാണ്. അതായത് ഉള്ളിലുള്ള ഫീലിങ്സ് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാറില്ല. നമ്മൾ പുറമേ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കും, പിന്നെ ഈ സ്ട്രെസ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ക്യാരി ചെയ്യും. പുറത്ത് നല്ല ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം അവരെ ഭാവിയിൽ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ള ഒരു അറിവില്ലായ്മയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ ശരീരം വന്നിട്ട് സിഗ്നൽസ് തരാൻ തുടങ്ങും. അതായത് ക്ഷീണം, വണ്ണം വെക്കുക, നേരത്തെ പറഞ്ഞ മാതിരി IBS ഉണ്ടാവുക, മുടി കൊടിയുക, ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഫാറ്റി ലിവർ ഒരു വാണിംഗ് ആണ്. അതായത് നിന്റെ ജീവിത രീതി എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാണിംഗ് ആണ് പറയുന്നത്. പക്ഷെ പലരും ഇതറിയാതെ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ Grade 1 ഫാറ്റി ലിവറോ Grade 2 ഫാറ്റി ഇൻഫിൽട്രേഷനോ ഒക്കെ കാണുന്നത്. അതും പലരും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. കാര്യം ഡോക്ടർ പറഞ്ഞു എക്സസൈസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നോർമലി തന്നെ ഡയറ്റും എക്സസൈസും എടുക്കാത്ത നമ്മൾ ഇതുകൂടെ കേൾക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന ധാരണയിലേക്കാവും. ഒരു 2 കൊല്ലോ 4 കൊല്ലോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി ബുദ്ധിമുട്ടുകളിലേക്ക് അവരെത്തുക. ഡയബറ്റീസ്, ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, സിറോസിസ്, സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ചെറിയ മാറ്റങ്ങളിൽ നമ്മൾ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. രാത്രി നേരത്തെ ഉറങ്ങുക, ഒന്ന് നടക്കാൻ പോവുക, പ്രോസസ്ഡ് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക, സ്ട്രെസ് ഒന്ന് മാനേജ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക, ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫാറ്റി ലിവർ ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഹോമിയോപ്പതി നമ്മൾ തിരഞ്ഞെടുക്കണം? ഹോമിയോപ്പതി പലരെയും ആകർഷിക്കുന്നത് ഒരു കാരണത്താൽ മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കാണുന്ന സമീപനമാണ് ഹോമിയോപ്പതിയിലുള്ളത്. രോഗം മാത്രമല്ല, രോഗിയെയും കാണുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേരിലും ഫാറ്റി ലിവർ Grade 2 ഉണ്ടെന്ന് വെക്കുക. ഈ രണ്ടുപേരിലും സ്വാഭാവികമായിട്ടും ട്രൈഗ്ലിസറൈഡും അല്ലെങ്കിൽ LDL കൂടുതലാണെന്ന് വെക്കുക. പക്ഷെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, ആദ്യത്തെ ആൾക്ക് ചിലപ്പം അമിതമായ ദേഷ്യം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ ആസിഡിറ്റിയോ പെട്ടെന്ന് എടുത്തടിച്ച പോലത്തെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർക്ക് വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആദ്യത്തെ ആൾക്കുണ്ടായിരിക്കാം. രണ്ടാമത്തെ ആൾക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ പഴയ കുറേ ദുഃഖങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം, ഇമോഷണൽ സപ്രഷൻ ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉള്ള ആളായിരിക്കാം, മറ്റുള്ളവരുടെ മുന്നിൽ കരയാൻ മടിയുള്ള ആളായിരിക്കാം. അപ്പം നമ്മളിങ്ങനെ പലതരത്തിൽ ശാരീരിക, മാനസിക, വൈകാരിക തലത്തിലാണ് നമ്മൾ ഒരാളെ കണക്കിലെടുക്കുന്നത്. ഒരു കരൾ രോഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിൻ്റെ പിന്നിലുള്ള ഓരോ കാരണങ്ങളും, അതായത് പൊണ്ണത്തടി, ഒറ്റപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, സ്ട്രെസ്സിൻ്റെ ആ ഒരു ആഘാതം, അവർക്കുണ്ടായ ഇമോഷണൽ ട്രോമ, പൂവർ ഡൈജഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എപ്പോഴും ഹോമിയോപ്പതി മാനസിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ലാബ് ടെസ്റ്റോ സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം, പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ മാനസിക ഘടകങ്ങൾക്ക് കൂടെ പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ രോഗിയെ കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന രീതി, അത് എപ്പോഴും ഹോമിയോപ്പതിയിൽ ഒരു പ്രത്യേകത തന്നെയാണ്. കുടവയറുള്ളവരിൽ ഫാറ്റി ലിവറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയറിനുള്ളിലെ അവയവങ്ങളിൽ കൊഴിപ്പടിഞ്ഞു കൂടുന്ന വിസറൽ ഫാറ്റാണ് കുടവയറിന് കാരണം. സ്വാഭാവികമായും ഇവരിൽ കരളിലുള്ള കൊഴുപ്പിന്റെ അടിവും കൂടുതലായിരിക്കും. മെലിഞ്ഞ ആൾക്കാരിലും അവരുടെ ഓർഗൻസിൽ കൊളസ്ട്രോളിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ LFT നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, അതിൽ നിന്നും കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിയിക്കുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അരക്കെട്ടിന് താഴെ കൊഴുപ്പടിയാൻ ഒരു കാരണമാകുന്നു. വ്യായാമം തീർച്ചയായും ഒരു മികച്ച മരുന്നാണ്. കരളിൽ കൊഴുപ്പടിയുന്നത് ഒഴിവാക്കാൻ വ്യായാമം ഏറെ പ്രയോജനപ്രദമാണ്. ദിവസവും ഒരു 20 മിനിറ്റ് നേരം ശരാശരിയിൽ കൂടുതൽ വേഗത്തിൽ നടന്നാൽ പോലും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് തുടങ്ങും. അതുപോലെ തന്നെ നമുക്കുള്ള ബോഡി വെയ്റ്റിന്റെ 10 മുതൽ 12% വരെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. നിശബ്ദ കൊലയാളിയായ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിച്ചു മാറ്റേണ്ടതാണ്. ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ല Grade 1 ഫാറ്റി ലിവർ ആണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായി പലപ്പോഴും മാറാറുണ്ട്. തീർച്ചയായിട്ടും ഫാറ്റി ഇൻഫിൽട്രേഷൻ ആണെങ്കിലും അല്ല Grade 1 ഫാറ്റി ലിവർ ആണെങ്കിലും കൃത്യമായിട്ടും ചികിത്സിക്കുകയും വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ എടുത്തത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: തിരുവനന്തപുരം. തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
3: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
3: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
3: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
0: ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം താളവട്ടം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന പൂജൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം പകർന്ന് യേശുദാസും സുജാതയും പാടിയത് ചിത്രം നക്ഷത്ര താരാട്ട്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിവെച്ച റോസ്ഗാർ മേളകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. യുവജനങ്ങൾ ഊർജം രാഷ്ട്രനിർമ്മാണത്തിന് വിനിയോഗിക്കാനും വികസിത് ഭാരത് ദർശനം സാക്ഷാത്കരിക്കാനും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ആഹ്വാനം ചെയ്തു. പാലക്കാട്ടെ റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേരടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് നൽകി. കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. സ്ത്രീകളുടെ സൌജന്യ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അന്തിമരൂപം നൽകുമെന്ന് മന്ത്രി സി പി ജോൺ. സൌജന്യ യാത്ര തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ ടി സിദ്ദിഖിന് ഡി സി സിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഡി സി സി ഓഡിറ്റോറിയത്തിലെ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുത്തു. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതിനെ തുടർന്ന് മീനങ്ങാടി ഒരപ്പുവയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് കൂട് ഒരുക്കിയത്. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തം. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സ് മത്സരം. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

ഈണപ്പൂക്കുട. ഈണപ്പൂക്കുടയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ ഇഷ്ടഗാനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അയക്കാം. അയക്കേണ്ട നമ്പർ 8281420305. നിങ്ങൾ സന്ദേശമയക്കുമ്പോൾ ഇഷ്ടഗാനം, ഗാനം അടങ്ങിയ ചിത്രം, ഏതാണ് ആ ചിത്രമെന്നാണ്, നിങ്ങളുടെ പേര്, സ്ഥലം എന്ന രീതിയിൽ വേണം അയക്കാൻ.

ഈ പരിപാടിയിൽ ആദ്യം സന്ദേശം അയച്ചത് കീഴാറൂരിൽ നിന്നും പാർവതിയാണ്. പാർവതിക്ക് വേണ്ട ഇഷ്ടഗാനം ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിലെ തങ്കത്തിങ്കൾ കിളിയായി കുറുക. പാർവതിക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് MG ശ്രീകുമാറും ചിത്രയും.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക്

0: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം. ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
0: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 അധികം ലഭിക്കുന്നു.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
4: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഈണപ്പൂക്കുട തുടരുന്നു. പ്രിയ ശ്രോതാക്കൾ ഒട്ടനവധി സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സന്ധ്യ സുരേഷ്, പേരുകാവ് നിന്ന്. സന്ധ്യ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പൂജാബിംബം മിഴി തുറന്നു എന്ന ഗാനമാണ്, ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസും ചിത്രയും.

ഈണപ്പൂക്കുടയിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അഖിൽ കെ അജയ് തത്തിയൂർ നിന്നും. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഒരു നറു പുഷ്പമായി എന്ന് തുടങ്ങുന്നതാണ്. ചിത്രം മേഘമൽഹാർ. അഖിലിന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. രചന ONV, സംഗീതം രമേഷ് നാരായൺ, പാടിയത് യേശുദാസ്.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി
2: എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ, ഒരു ക്യാമ്പസ് തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ഇണപ്പൂക്കുട തുടരുന്നു. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കൊല്ലം വെട്ടിലക്കാവ് നിന്നും വിനു, വിനീത, ലളിത, വിജയൻ, മാധവി എന്നിവർ ചേർന്നാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം അനുരാഗിനി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഗാനമാണ്. ഒരു കിടക്കീഴിൽ എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് യേശുദാസ്.

ഈണപ്പൂക്കുടയിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് കൊട്ടാരക്കര കോട്ടത്തലിൽ നിന്നും കൊച്ചുമോനാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ബാംബു ബോയ്സ് എന്ന ചിത്രത്തിലെ കറുത്ത കോഴി എന്ന ഗാനം.

ഇണപ്പൂക്കുടയിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ചേങ്കോട്ട് കോണത്ത് നിന്ന് ഷീജയാണ്. ഷീജ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഴലിൻ്റെ ആഴങ്ങളിൽ എന്ന ഗാനമാണ്. ഷീജയ്ക്ക് വേണ്ടി നമുക്ക് ഗാനം കേൾക്കാം. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് നിഖിൽ മാത്യു.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ജോസ്കോ തിരുവനന്തപുരം ലുലുമോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
3: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
2: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
3: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50

0: ശതമാനം വരെ ഡിസ്കൗണ്ടും.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
0: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ഈണപ്പൂക്കുടയിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പൂജ ജയചന്ദ്രൻ കായംകുളത്ത് നിന്നാണ്. പൂജ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ മെല്ലെയൊന്നു പാടി നിന്നെ എന്ന ഗാനമാണ്. ഗാനം ഇപ്പോൾ കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, പാടിയത് യേശുദാസ്.

ഈണപ്പൂക്കുടയിൽ അടുത്ത സന്ദേശമയച്ചിരിക്കുന്നത് പരവൂർ പൊഴിക്കരയിൽ നിന്ന് സുദേവനാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഇഷ്ടഗാനം സ്നേഹത്തുമ്പി എന്ന ഗാനമാണ്. ചിത്രം അറിയില്ല എന്ന് അയച്ചിട്ടുണ്ട്. ചിത്രം ഡിസംബറാണ്. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്, പാടിയത് യേശുദാസ്.

കേൾക്കാം. കൊല്ലം കിളികൊല്ലൂരിൽ നിന്ന് വിഷ്ണു തമ്പി അയച്ചതാണ്. അദ്ദേഹം 7-8 തവണ തുടർച്ചയായി അയച്ചിരിക്കുന്ന ഗാനമാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിലെ എന്തേ എന്തേ എന്ന ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് എം ജി ശ്രീകുമാർ.

0: ഈണപ്പൂക്കുടിയിലേക്ക് ഇഷ്ടഗാനം ആവശ്യപ്പെട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സന്ദേശങ്ങൾ അയച്ച് ഇഷ്ടഗാനം കേൾക്കാനാകാത്തവർ നിരാശപ്പെടേണ്ട, തുടർന്നും സന്ദേശങ്ങൾ അയക്കൂ. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അനന്തു മൈലച്ചൽ. ഈണപ്പൂക്കുട സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൌരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്താനും സുഗമമാക്കാനും ഗവൺമെന്റ് ജോലികൾ സുപ്രധാന മാർഗമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗാർ മേള വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയാണ്.

ായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ന്യൂഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എം പി എന്നിവരെ സന്ദർശിച്ചു. സാമൂഹ്യ സൌഹാർദ്ദത്തിന് പേരുകേട്ട പുതിയ ഗവൺമെന്റ് ജനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. പോലീസ് സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന തരത്തിലായിരിക്കും ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരാതികൾ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനും കെട്ടിക്കിടക്കുന്നവ പരിഹരിക്കാനും നടപടിയെടുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് സ്കൂളുകളിലെയും കോളേജുകളിലെയും മയക്കുമരുന്ന് ഉപയോഗം ഇല്ലാതാക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് നടപ്പാക്കുമെന്ന് ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇതിനായി ശക്തമായ നടപടികൾ തുടങ്ങുമെന്നും പോലീസ് മേധാവികളുടെ യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാവില്ലെന്നും ഇപ്പോഴത്തേത് പവർ ഫെയിലിയർ ആണെന്നും മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സ്വയം പര്യാപ്തമായ സാഹചര്യം ഉണ്ടാകേണ്ടത് പ്രധാന ഘടകമാണെന്നും മന്ത്രി കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് അല്പസമയത്തിനകം. 12 കോടി രൂപയാണ് 1-ാം സമ്മാനം. യു പി എസ് സി സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കാസർഗോഡ് പൂച്ചക്കാട് ട്രെയിനിനു നേരെ കല്ലേറ്, യാത്രക്കാരി നീലേശ്വരം സ്വദേശി അനിതയുടെ മുഖത്ത് പരിക്കേറ്റു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5 മണിക്ക് കേൾക്കാം.

0: നേർമൊഴി.
1: ഇന്നത്തെ നേർമൊഴിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മൺമറഞ്ഞുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രമേഖലയാണ് ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം. സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും അവയെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത്. പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെ ആരംഭം, അവർ കൈവരിച്ച പുരോഗതി, അവയുടെയെല്ലാം രേഖപ്പെടുത്തൽ, വിശദീകരിക്കൽ, സംസ്കാരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കൽ, അവയുടെ പരിണാമദശകളുടെ കാലഗണന, അതിപുരാതനവും പുരാതനവുമായ സമൂഹങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന പരിസ്ഥിതികളെക്കുറിച്ചും പഠിക്കൽ എന്നിവയാണ് പുരാവസ്തുശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തു ഗവേഷകനാണ്, വിജയകുമാർ എസ് നായർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേൾക്കാം. വിജയകുമാർ എസ് നായരുമായി സംസാരിക്കുന്നത് എം കെ ദിലീപ്.
2: സർ, നേർമൊഴിയിലേക്ക് സ്വാഗതം.
3: എല്ലാവർക്കും നമസ്കാരം.
2: നമ്മുടെ ലിസണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ലിസണേഴ്സൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലയിടങ്ങളിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിന്റെ ഒരു ലക്ഷ്യം, അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ?
3: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയ പുരാവസ്തു വകുപ്പ്, നമ്മുടെ ഭാരതത്തിലുള്ള പുരാതനമായിട്ടുള്ള, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെയും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോനുമെന്റ്സ്, സംരക്ഷിത സ്മാരകങ്ങളുടെയും കസ്റ്റോഡിയനാണ്. ആ മോനുമെന്റുകളുടെയും സൈറ്റുകളുടെയും സംരക്ഷണവും അതിൻ്റെ കൺസർവേഷൻ, റിപ്പയർ, ഇതെല്ലാം നടത്തുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അത് AMASR ആക്ട് 1958, അത് ഏൻഷ്യൻ മോനുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 പ്രകാരം ഒരു മോനുമെന്റ് നാഷണൽ മോനുമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത്

0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. അത് പുരാവസ്തു സൈറ്റാവാം, അല്ലെങ്കിൽ മോനുമെൻറ്റും ആവാം. മോനുമെൻ്റ് എന്ന് പറയുമ്പം തഞ്ചാവൂർ ടെമ്പിൾ, അതൊരു മോനുമെൻ്റാണ്. അതേസമയം ആദിച്ചെന്നല്ലൂർ, അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. നമ്മുടെ കേരളത്തിൽ വടക്കുനാഥ ടെമ്പിൾ, അതൊരു മോനുമെൻ്റ്, സംരക്ഷിത സ്മാരകമാണ്. അതുപോലെ തന്നെ പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, തിരുവല്ലം പരശുരാമ ടെമ്പിൾ, ഇതെല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമുക്ക് സൈറ്റുകളായിട്ട് കുടക്കൽ പറമ്പ്, അതൊരു മെഗാലിത്തിക് സൈറ്റാണ്. കേരളത്തിൽ നമുക്ക് സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് ഒരു 30 പ്രോപ്പർട്ടീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് AMSR ആക്ട് 1958 പ്രകാരം.
1: സാറിന്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഓൾറെഡി ഉണ്ടായിട്ടുള്ള ആസറ്റ് സംരക്ഷിക്കുന്നതാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ, സൈറ്റുകൾ നമ്മൾ പുതുതായിട്ട്.
0: അല്ലല്ല, സൈറ്റുകളും പുരാതനമായിട്ടുള്ളതാണ്
1: എന്നൊക്കെ കണ്ടെത്തുന്നവയാണ്.
0: അതെ, നമ്മൾ സൈറ്റ് എക്സ്കവേഷനുകളിലൂടെയും പരിവേഷണങ്ങൾ എക്സ്പ്ലോറേഷൻ അതുവഴിയും നമ്മൾ കണ്ടെത്തിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ നാഷണൽ മോണുമെന്റ് ആയിട്ട്, പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
1: റീസെന്റ് ആയിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളെ കുറിച്ച് പറയാം.
0: നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ടെമ്പിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മോണുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, AMSR ആക്ട് 1958. അത് പാലക്കാട് ഉള്ള ഓങ്ങല്ലൂർ ശിവ ടെമ്പിൾ, മഞ്ചുള്ളാങ്കിലാണ് എക്സാക്ട് പ്ലേസ് നെയിം. അതാണ് ഒരു 2 മാസം മുൻപ് ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും വന്നു. ഇനിയിപ്പോൾ പെരിഞ്ചാല ഒരു ടെമ്പിൾ, ശിവ ടെമ്പിൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി.
1: ഇത്തരത്തിൽ സൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ താങ്കളുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്.
0: അതെ,
1: ഓൾ ഓവർ കേരള എങ്ങനെയാണ് ഇതിന്റെ ബാക്കിയുള്ള ഒരു ഘടന?
0: തൃശ്ശൂർ സർക്കിളിന് കീഴിൽ പല സബ് സർക്കിൾസ് ഉണ്ട്. പാലക്കാട് സബ് സർക്കിളുണ്ട്, കണ്ണൂർ സബ് സർക്കിളുണ്ട്, കൊച്ചി സബ് സർക്കിളുണ്ട്, ത്രിവേണ്ടം സബ് സർക്കിളുണ്ട്. ഈ സബ് സർക്കിളിന് കീഴിൽ പല പല മോണുമെന്റ്സ് അവർക്ക് പല ജില്ലകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പരശുരാമ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സബ് സർക്കിളാണ് വരുന്നത്. കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം കൊച്ചി സബ് സർക്കിളിന് കീഴിലാണ് വരുന്നത്. തൃശ്ശൂർ സബ് സർക്കിളുണ്ട്. തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പം പെരുവനം ശിവ ടെമ്പിൾ, അവിട്ടത്തൂർ ടെമ്പിൾ, പള്ളിമന ടെമ്പിൾ, വടക്കനാഥ ടെമ്പിൾ, ഇതെല്ലാം തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിലാണ്. കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, വയനാട് നമുക്കൊരു ജൈന ടെമ്പിളുണ്ട്, അതെല്ലാം കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ. പിന്നെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് കോട്ട, പിന്നെ അവിടെ നേത്രമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവ ടെമ്പിളുണ്ട്, അതെല്ലാം പാലക്കാട് സബ് സർക്കിളിന് കീഴിലാണ്. അങ്ങനെ ഒരു 30 സംരക്ഷിത സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് നമുക്ക് കേരളത്തിലുണ്ട്.
1: താങ്കൾ ഈ സൂചിപ്പിച്ച സ്മാരകങ്ങളിലെ പലതും ഒക്കെ ആരാധനാലയങ്ങളാണ്. അവിടെ എപ്പോഴും ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? ദൈനംദിന പൂജ നടക്കുന്ന ഒരു അമ്പലം, അതേസമയം അതൊരു സംരക്ഷിത സ്മാരകം.
0: നമ്മുടെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, അത് പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും, അതെല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ. അതൊന്നും ഒരു ഡെഡ് മോണുമെന്റ് അല്ല, അതെല്ലാം ഡൈനാമിക് ആണ്. അതിനൊരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അത് സൃഷ്ടിച്ച് അത് നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്കെത്തി. അന്നോട്ട് ഇന്ന് വരെ അതൊരു ലിവിങ് മോണുമെന്റ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കാണണം. അത് ആൾക്കാർ ചെന്നുകൂടാത്ത ഒരു സ്ഥലമാണെന്ന്, അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലങ്ങളിലും അവിടെ എല്ലാം അമ്പലം ആയിരുന്നാലും മറ്റ് കോട്ടകളായിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പൗരാണിക മോണുമെന്റ് ആണെങ്കിലും അത് നമ്മുടെ കൾച്ചറുമായിട്ടും ഇന്നത്തെ തലമുറയായിട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം അവിടെയുണ്ട്.
1: ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത പലപ്പോഴും മറ്റുള്ളവരിലായിരിക്കുമല്ലോ, എന്നാൽ സംരക്ഷണം ASI കീഴിലും.
0: അതെ അതെ.
1: അപ്പൊ ഈ റിനോവേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ASI ഇടപെടൽ എന്തൊക്കെയാണ്?
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ഒരു സമയത്ത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിന്റെ ഡീജനറേഷൻ പ്രോസസ് ഉണ്ടല്ലോ, അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സയന്റിഫിക് കൺസർവേഷനിലൂടെ ഒരു 10 വർഷം കൊണ്ട് നശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്റർവെൻഷൻ കൊണ്ട് 1000 വർഷം എടുക്കും. അങ്ങനെ നമുക്ക് അതിന്റെ ലോഞ്ചിവിറ്റി നീട്ടിക്കൊണ്ടു പോവാം. പക്ഷേ എത്ര ഇതായിരുന്നാലും ഒരു കാലമാകുമ്പോൾ ഇതെല്ലാം മോണുമെന്റ് ആയിരുന്നാലും എന്തായിരുന്നാലും അതിൻ്റെതായിട്ടുള്ള ഡീജനറേഷൻ അതിനെ സംഭവിക്കും.
1: ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മ്യൂറൽ പെയിന്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഘടനയുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും അന്ന് ഉപയോഗിച്ച മെറ്റീരിയല് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ സ്കില്ല്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്.
0: നമ്മുടെ കൺസർവേഷനിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 മെയിൻ പ്രിൻസിപ്പിൾസ് ആണ്. ഓതന്റിസിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ

0: അതിൽ ഇൻ്റർവെൻഷൻ, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മോണുമെൻറ്റിൻ്റെ ഡിറ്റീരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻ്റർവെൻഷൻ, ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷനും കൂടെ. ചെറിയൊരു റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കൺസർവേഷൻ വർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തും കൂടെ. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും ഓതൻറ്റിസിറ്റി ഇൻ്റഗ്രിറ്റിയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് വേണം, ഹിസ്റ്റോറിക്കൽ വാല്യൂവും എല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നതിന്. സിമെൻറ്റ് മോട്ടർ നമ്മൾ മോണുമെൻറ്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ട്രഡീഷണൽ മെത്തേഡിൽ ലൈം മോട്ടർ പ്രിപ്പയർ ചെയ്തിട്ട് ആണ് കൺസർവേഷൻ ചെയ്യാറ്. ചിലതൊക്കെ ഡ്രൈ സ്റ്റോൺ മേസണറി ആയിരിക്കും, അവിടെ മോട്ടർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല പല ടെക്നിക്കുകളുണ്ട്. അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്.
1: പ്രധാനമായിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പുരാവസ്തു, പുരാവസ്തു വകുപ്പ് എന്തെങ്കിലാണ്. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറമ്പൊക്കെ കിളയ്ക്കുമ്പോൾ, നാട്ടിലൊക്കെ പറയാറുണ്ട് നിധി കിട്ടി, അല്ലെങ്കിൽ പഴയ ഒരു സംഗതി കിട്ടി, അല്ലെങ്കിൽ വളരെയധികം വിലയുള്ള ഒരു സാധനം കിട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പൊ അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ലഭിച്ചു എന്നുള്ളത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
0: നമുക്കൊരു പുരാവസ്തു കിട്ടിയെന്ന് വെച്ചോളൂ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കാം, കളക്ടറെ അറിയിക്കാം, അല്ലെങ്കിൽ തഹസീൽദാരെ അറിയിക്കാം, ലോക്കൽ പോലീസിനെ അറിയിക്കാം. അവർ വന്നിട്ട് അടുത്ത അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏത് പുരാവസ്തു ആണെങ്കിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. ആൻറ്റിക്വിറ്റി രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ സർക്കിള് ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ടെക്നിക്കൽ ഓഫീസർ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. പഴയതാണെങ്കിലും ആൻറ്റിക്വിറ്റി ആണെങ്കിൽ അത് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കോയിൻസ്, പുരാതനമായിട്ടുള്ള കോയിൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വാളുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യണ്ട. എന്നാൽ ശില്പങ്ങൾ രജിസ്റ്റർ ചെയ്യണം. സ്റ്റോൺ കൊണ്ടുള്ള ശില്പങ്ങൾ, വെങ്കലത്തിലുള്ള ശില്പങ്ങൾ, ഇതെല്ലാം നമുക്ക് പൗരാണികമായിട്ടുള്ള സംഗതികൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ അറിയിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
1: നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ അറിയാവുന്നതാണ് ഇതിന്റെ ഒരു സമാന്തരമായൊരു വിപണിയുണ്ട്. അധികം പഴക്കമില്ലാത്ത സംഗതി പല സിനിമകളിലും നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ട്. വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുക, ആളുകൾ അത് അഭിമാനത്തോടുകൂടി അവരുടെ വീടുകളിൽ വാങ്ങി വെക്കുക, ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ഒരു ജാഗ്രതയുടെ ആവശ്യമില്ലേ?
0: അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾ പലതും വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്. ആന്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട്, അത് പ്രകാരം നമുക്ക് പുരാവസ്തുക്കളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെന്റ് നിർദ്ദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്, ചില പുരാവസ്തുക്കൾ നമ്മൾ രജിസ്റ്റർ, മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റേർഡ് ചെയ്ത പുരാവസ്തുക്കൾ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല. അത് കസ്റ്റംസിൽ അവർ അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. മാത്രമല്ല അത് ക്രിമിനൽ ഓഫൻസും കൂടെയാണ്.
1: നമ്മൾ ഇതിന്റെ ഈ സൈറ്റുകളിലേക്ക് തന്നെ വന്നാൽ, കാലാന്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് പ്രളയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ രൂപപ്പെടാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു പുതിയ സൈറ്റിലേക്കുള്ള എഎസ്ഐയുടെ ഇനിഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്?
0: നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിന് ടെക്നിക്കൽ ടീം ആർക്കിയോളജിസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ പര്യവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കും. അത് ആദ്യമായിട്ട് സർഫസ് സർവേ ആയിരിക്കും നടത്തുന്നത്, പെഡസ്ട്രിയൻ സർവേ എന്നാണ് നോർമലി നമ്മൾ ആർക്കിയോളജിയിൽ പറയുന്നത്. പെഡസ്ട്രിയൻ സർവേ എന്ന് പറയുന്നത് കാൽനട ആയിട്ട് പോയി സൈറ്റുകൾ കണ്ടുപിടിക്കുക. അത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ സർഫസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ മണ്ണിന് കീഴിൽ ആർക്കിയോളജി ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആർക്കിയോളജിസ്റ്റിനെ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഞാൻ ആസാമിൽ നോർത്ത് കാച്ചാർ ഹിൽസ്, ദിമാഹസോ ഡിസ്ട്രിക്റ്റാണ് ഇപ്പോൾ പുതിയതായിട്ട്, ദിമാഹസോ ഡിസ്ട്രിക്റ്റിൽ ഞാൻ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പല നിയോലിത്തിക് സൈറ്റുകൾ, നവീന ശിലായുഗ സൈറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ കാണും. അത് കണ്ടാൽ നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും അത് എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ കോൺസെൻട്രേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിന്റെ മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാനായിട്ട് നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇപ്പൊ ഒരു സൈറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, നമുക്ക് ഒരു സംശയമുണ്ട് മണ്ണിന് കീഴിൽ സ്ട്രക്ചറുണ്ട്, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ വ്യാപ്തി അറിഞ്ഞൂടെ എത്രയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സർഫസ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. അപ്പോൾ അതൊരു കൺട്രോൾഡ് എക്സ്കവേഷനും ആയിരിക്കും. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം.
1: ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ആർക്കിയോളജിയിൽ

0: യൂസ് ചെയ്യുന്നുണ്ട്.
1: ഇപ്പം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിഡാർ സർവേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ സർവേ ഒക്കെ വളരെ എഫിഷ്യൻ്റാണ് പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 3D സ്കാനിങ്, നമുക്ക് സൈറ്റുകളൊക്കെ 3D സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 3D മോഡൽ വേണം. അപ്പം 3D സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു ട്രെഞ്ച് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആണ്. കാരണം ഒരു എക്സ്കവേഷൻ നടത്തിയെന്ന് വെച്ചോ അതിൻ്റെ പല ഫേസുകൾ നമ്മൾ 3D സ്കാൻ എടുക്കും, എന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് നമുക്ക് ആ സൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അത് ടൈം സേവിങ് കൂടെയാണ്. പണ്ടുകാലത്ത് നമ്മൾ സർവേയറോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാനോ ചെന്നിട്ട് ഓരോന്നും ഡ്രോ ചെയ്ത് വളരെ ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും.
0: ഇത്തരത്തിൽ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അവിടെ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യുക, പ്രവേശനം നിരോധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
1: അത് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ വിസിറ്റേഴ്സിന് അലോഡാണ്. കാരണം അത് നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്കവേഷൻ അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ അതിന്റെ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും പബ്ലിക്കിന് വേണ്ടി. ആൾക്കാർക്ക് വന്ന് കാണാം എക്സ്കവേഷൻ ചെയ്ത സ്ഥലം, അതിനെല്ലാം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തമിഴ്നാട്ടിൽ ആദിച്ചനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഗാലിത്തി സൈറ്റ്. അവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം പബ്ലിക്കിന് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം പ്രോജക്റ്റുകളൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്.
0: നമ്മൾ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിന്റെ ഒരു ആക്ച്വൽ വാല്യൂ പബ്ലിക്കിന് പലപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പൊ അതിനപ്പുറത്തേക്ക് വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് സൈറ്റിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ഒരു മാറ്റത്തെ കുറിച്ച്.
1: ഓരോ മോണുമെന്റിനും സൈറ്റിനും കാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 500 പേര് വരാൻ പറ്റുന്ന ഒരു സൈറ്റിലോ അല്ലെ മോണുമെന്റിലോ 5000 പേര് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹലിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ ക്രൗഡ് മാനേജ്മെന്റ്. മാത്രമല്ല വിസിറ്റേഴ്സ് ചിലപ്പോഴൊക്കെ ഒരു ഇറസ്പോൺസിബിളായിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അത് ഒരു മോണുമെന്റിൽ വന്നു, ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ള ഒരു കോട്ടയിലോ അങ്ങനെ അതുപോലുള്ള സംരക്ഷിത സ്മാരകങ്ങളിൽ വന്നിട്ട് അവർ മോണുമെന്റിന് പുറത്ത് പല കാര്യങ്ങളും എഴുതി വയ്ക്കും. അവരുടെ പേര്, അവരുടെ
0: ഫ്രണ്ട്സിന്റെ പേര്,
1: അത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് മോണുമെന്റിനെ നശിപ്പിക്കുന്നതാണ്. അത് 1000-2000 വർഷം പഴക്കമുള്ള യാതൊരു പ്രശ്നമില്ല, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സാണ്, ഇത്തരം സ്മാരകങ്ങളാണ്. അത് 2026 വന്നിട്ട് ഇന്നത്തെ ആൾക്കാർ അവിടെ ചെന്ന് പാറയിലും മറ്റുമായിട്ട് സ്ക്രാച്ച് ചെയ്യുകയും ഇരുമ്പ് സംഗതികൾ കൊണ്ടുവന്നിട്ട് ആ മോണുമെന്റിന്റെ പുറത്തിട്ട് വരയ്ക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ആ മോണുമെന്റിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അനാദരവുമാണ്.
0: ചിലയിടങ്ങളിലെങ്കിലും സതുദ്ദേശപരമായി ആളുകൾ ഇത് പെയിന്റ് അടിക്കുക, സിമെന്റ് പൂശുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ല.
1: നമ്മുടെ സംരക്ഷിത സ്മാരകങ്ങളാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അലോവബിൾ അല്ല. അത് ASI തന്നെ സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ASI പ്രൊട്ടക്റ്റഡ് അല്ലാത്ത മോണുമെന്റുകളിൽ പലതും ആൾക്കാരെ അറിഞ്ഞുകൂടാതെ ചിലപ്പോ കുമ്മായൊക്കെ
0: സംരക്ഷിക്കാനെന്ന പേരിൽ തന്നെ നല്ല പെയിന്റ് അടിക്കുക,
1: അവരുടെ അറിവില്ലായ്മയാണത്. പക്ഷെ അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ നോ ഹൗ അവർക്ക് കൊടുക്കാറുണ്ട്. ഏത് രീതിയിലാണ് അവരത് ചെയ്യേണ്ടത്? ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പം 100 വർഷമോ 200 വർഷമോ പഴക്കമുള്ള ചിലപ്പോൾ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും, ഞങ്ങളത് ടെക്നിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു പാലസ്, അത് അവിടെ നിന്ന് ഞങ്ങളെ അറിയിച്ചു, ഞങ്ങൾ ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തി, എൻ്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇരിങ്ങാനൂർ അവിടെ ഒരു ശിവ ടെമ്പിളാണ്, അത് നമ്മുടെ മോണുമെന്റ് അല്ല, ASI കീഴിൽ വരുന്നതല്ല. പക്ഷെ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾ തന്നെ അൺപ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ഹെഡിൽ ബഡ്ജറ്റ് വകയിരുത്തി ഞങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണവർ. അത്തരം കാര്യങ്ങളൊക്കെ ASI ചെയ്യാറുണ്ട്. പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് അല്ലെങ്കിൽ പോലും ആ സംരക്ഷിക്കേണ്ട മോണുമെന്റ് ആണ് എന്ന് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്തു കൊടുക്കാറുണ്ട്.
0: ഈ ശിലാലിഖിതങ്ങൾ, ശാസനങ്ങൾ, ഇതൊക്കെ ഓപ്പൺ എയറിലായിരിക്കും. നമ്മുടെ ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പ്രക്ഷുബ്ധമായ ഒരു ക്ലൈമറ്റുമാണ്, ഈർപ്പം, മഴ, വെയില്. അത്തരം ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേക ലിപികളിലൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണ്?
1: അത് എപ്പിഗ്രാഫി ബ്രാഞ്ച് അതിനെ സ്റ്റഡി ചെയ്യും. ആദ്യം നമുക്ക് ASI തന്നെ എപ്പിഗ്രാഫി ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് മൈസൂരുണ്ട്, പിന്നെ നാഗ്പൂരും ചെന്നൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാദ്യം ചെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ വർക്ക് സംരക്ഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നത്

0: സർക്കിൾ, അതായത് സ്റ്റേറ്റുകളിലെ ASI സർക്കിൾസ് ആണ്. ഇപ്പം തൃശ്ശൂർ നമുക്കങ്ങനെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. പക്ഷേ ഇതുവരെയും കേരളത്തിൽ നമ്മളങ്ങനെ ശിലാലിഖിതങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ എങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടെക്നിക്കലായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, കൺസർവ് ചെയ്യും അതിനെ.
1: ഇപ്പൊ താങ്കൾ എപ്പിഗ്രാഫി എന്നൊരു ബ്രാഞ്ചിനെ പറ്റി സൂചിപ്പിച്ചു, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് വർക്ക് ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകൾ ASI ഏതൊക്കെയാന്ന് പറയാം?
0: സയൻസ് ബ്രാഞ്ച് ഉണ്ട്. സയൻസ് ബ്രാഞ്ച് ചെയ്യുന്ന അവർ മ്യൂറൽ പെയിന്റിങ്സ് കൺസർവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്. അവർ വന്നിട്ട് സ്റ്റഡി ചെയ്ത് കെമിക്കലി അത് സ്ട്രെങ്തൻ ചെയ്യണം, അവരത് ചെയ്യും അത്. പക്ഷെ എന്നാലും അത് നമ്മൾ പുതിയ പെയിന്റ് ഒന്നും വാരി അത് നവീകരിക്കാനൊന്നും നോക്കില്ല. നിലവിലുള്ള മ്യൂറൽ പെയിന്റിങ്സ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിന്റെ ഡിറ്റീരിയേഷൻ കുറയ്ക്കാനും വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് അവർ ചെയ്യും.
1: ഇപ്പൊ ഈ പഴയ കാലത്ത് പെയിന്റിങ്ങിലൊക്കെ ഇപ്പൊ വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞ ഈ മുട്ട, കരിപ്പെട്ടി ഇങ്ങനെയൊക്കെയുള്ള പല ഇത് ഇതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്?
0: അത് അവര് കെമിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവര് അതേ കോൺസെൻട്രേഷനിൽ അതേ പെർസെന്റേജിൽ ഇത് സംഗതികൾ മിക്സ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അതിന്റെ സയൻസ് ബ്രാഞ്ചിന് അതിൻ്റെതായിട്ടുള്ള ടെക്നിക്സും എക്സ്പെർട്ടീസും ഉണ്ട്.
1: ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് വേണ്ട തരം ബ്രാഞ്ചുകൾ അങ്ങനെയുണ്ടോ?
0: അത് സർക്കിളിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിയോളജി എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരാണ് കൺസർവേഷൻ വർക്ക് മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ സർക്കിളിൽ നമുക്ക് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്. അതിൻ്റെ അവരുടെ പോസ്റ്റുകളുണ്ട്. അപ്പൊ അവർ സൈറ്റിൽ ചെന്ന് മോണുമെന്റ് നോക്കുകയും സ്ട്രക്ചറിലെ സ്ട്രെങ്ത് അനാലിസിസ് ചെയ്യുകയും മറ്റ് വർക്കുകൾ അവരുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫിനെ അവർ സൂപ്പർവൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആർക്കിയോളജി എഞ്ചിനീയേഴ്സ് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യും. അത് മോഡേൺ വർക്ക്സ് ഇപ്പോൾ CPWD വർക്കല്ല. CPWD നമുക്ക് എഞ്ചിനീയേഴ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ മോഡേൺ വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ CPWD എഞ്ചിനീയേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത് വന്നാലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും
1: സൈറ്റിൽ.
0: ആ അതെ, ഹെറിറ്റേജ് പ്രിസർവേഷൻ, അതായത് ആർക്കിയോളജിക്കൽ കൺസർവേഷൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഇത്തരം വർക്കുകൾ ചെയ്യിക്കുന്നത്. ഇപ്പോൾ 2 മാസം മുമ്പ് തൃശ്ശൂർ സർക്കിളിൽ വെച്ചിട്ട് സദേൺ ഇന്ത്യയിലെ എല്ലാ ആർക്കിയോളജി എഞ്ചിനീയേഴ്സിനും കൺസർവേഷൻ അസിസ്റ്റൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. 5 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അത്. 5 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ ബേക്കലിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു, തൃശ്ശൂർ വെച്ച് ട്രെയിനിങ് കൊടുത്തു. ഇങ്ങനെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ അതായത് ടൈമുകളിൽ പല റീജിയൻസിലും വർക്ക്ഷോപ്പ്സ് നടത്താറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്.
1: ഇപ്പം നമ്മളൊരു സൈറ്റിന്റെ കൺസർവേഷൻ ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും പലപ്പോഴും അത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ പല വകുപ്പുകളൊക്കെ ഇതിൽ ഇടപെടാണ്. ഈ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിനെ കുറിച്ച്,
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓണേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ കൺസെന്റോട് കൂടിയേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട്, അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് AMASR ആക്ട് 1958 പ്രകാരം ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് അടുത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിന് പുറത്ത് 100 മീറ്റർ വരെ അത് പ്രോഹിബിറ്റഡ് ഏരിയ എന്നാണ് പറയുന്നത്. ആ പ്രോഹിബിറ്റഡ് ഏരിയയിൽ പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ മുൻപുണ്ടായിരുന്ന കെട്ടിടങ്ങൾ റിനോവേറ്റ് ചെയ്യാം, റിപ്പയർ ചെയ്യാം, പ്രൊവിഷനുണ്ട്. പക്ഷെ പുതിയതായിട്ടൊന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. പ്രോഹിബിറ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അവിടം തൊട്ട് അടുത്ത 200 മീറ്റർ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഏരിയയാണ്. ആ റെഗുലേറ്റഡ് ഏരിയയിൽ മോഡേൺ കൺസ്ട്രക്ഷൻ എല്ലാം അനുവദിക്കാൻ പറ്റും. പക്ഷെ അതിന് നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. അത് കോമ്പീറ്റന്റ് അതോറിറ്റി കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ ഡയറക്ടറാണ് ഇപ്പോൾ കോമ്പീറ്റന്റ് അതോറിറ്റി. പിന്നെ നമ്മുടെ നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ ഓഫീസ് ഡൽഹിയിലാണ്. നാഷണൽ മോണുമെന്റ്സ് അതോറിറ്റിയുടെ പെർമിഷനോടുകൂടി റെഗുലേറ്റഡ് ഏരിയയിൽ പബ്ലിക്കിന് പുതിയ കൺസ്ട്രക്ഷൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഹിബിറ്റഡ് ഏരിയയിൽ റിപ്പയറിന് വേണ്ടിയും ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് അറിഞ്ഞുകൂടാത്ത പല ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യം ആൾക്കാരും ഉണ്ട്. അവർ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഡിമോളിഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ വരും, അപ്പോഴാണ് അവർക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നതും കൂടെ അല്ലേ. അപ്പോൾ ഇത് പബ്ലിക് അറിഞ്ഞിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
1: ഈ ഒരു മേഖലയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുന്നത് രസമുള്ളൊരു മേഖലയാണ്.
0: അതെ,
1: വ്യക്തിപരമായ ചോദ്യമാണ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, താങ്കളുടെ ഒരു പഠനം?
0: എൻ്റെ ഡിഗ്രി ഹിസ്റ്ററിയിലായിരുന്നു. ഇപ്പോൾ ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനുഷ്യനെ കുറിച്ച് അറിയാൻ

0: ഇല്ല. കാരണം റിട്ടൺ റെക്കോർഡ്സ്, അതായത് റൈറ്റിംഗ് ഇമർജ് ചെയ്ത ഒരു മാക്സിമം ഒരു 5000 വർഷം മനുഷ്യൻ്റെ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ റിട്ടേൺ റെക്കോർഡ്സിൽ കിട്ടുന്നത് 5000 വർഷങ്ങൾക്കകം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് 98% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആ ഡീറ്റെയിൽസ് ആർക്കിയോളജിയിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആർക്കിയോളജി പഠനം ഹിസ്റ്ററി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഇതിനപ്പുറം എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യമായി. അപ്പോൾ അത് തരുന്നത് ആർക്കിയോളജി എന്നുള്ള ഡിസിപ്ലിനാണ്. അങ്ങനെയാണ് ഞാൻ ആർക്കിയോളജിയിലേക്ക് മാറുന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഞാൻ ആർക്കിയോളജിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തായിരുന്നു. 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് യൂറോപ്യൻ കമ്മീഷൻ സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ഇറ്റലിയിലേക്ക് പോയി. അവിടെ പ്രീ ഹിസ്റ്ററി, അതും ആർക്കിയോളജിയുടെ ഒരു ഭാഗമാണ്, ഹ്യൂമൻ എവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അത് ഞാൻ സ്പെയിനിലും ഇറ്റലിയിലുമായിട്ട് ഞാനത് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ജോബ് അക്കാഡമിക് ഫീൽഡിൽ തന്നെയാണ്, യൂണിവേഴ്സിറ്റിയിൽ, അതും ഫോറിനിൽ തന്നെയാണ്, വിദേശത്ത് യൂണിവേഴ്സിറ്റിയിലെ ജോലിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ് ചെയ്തു ഡെപ്യൂട്ടി സൂപ്രണ്ടൻറ്റ് ആർക്കിയോളജിസ്റ്റ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. അത് വന്നപ്പോൾ ഞാൻ തിരിച്ച് വിദേശത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. 2015 ഞാൻ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സൂപ്രണ്ടൻറ്റ് ആർക്കിയോളജിസ്റ്റായിട്ട് പ്രൊമോഷനായി കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മോണുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, കൺസർവേഷനും റെസ്റ്റോറേഷനും കാര്യങ്ങളും നോക്കി നടത്തുകയാണ്. അപ്പോൾ തൃശ്ശൂരാണ് മെയിൻ ഓഫീസ് കേരളത്തിൽ.
1: അപ്പൊ താങ്കൾക്ക് പഠനകാലത്ത് ഒരു ഇൻസൈറ്റ് ഉണ്ടാകുന്നു, ഇതിനപ്പുറം എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി താങ്കളെ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ പൈതൃകത്തിനെ കുറിച്ച് താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു വരാമെന്നുള്ള ഒരു ഫീൽഡാണ് ആർക്കിയോളജി ഫീൽഡ്. പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ ആർക്കിയോളജി കോഴ്സ് നടത്തുന്നുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നടത്തുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജിയുടെ ഫീൽഡിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ബേസിക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആർക്കിയോളജിയിൽ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ വിദേശത്ത് പോകുന്നെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലും വളരെയധികം സ്കോളർഷിപ്പ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല പല പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കിയോളജിയിൽ മിനിമം ഒരു മാസ്റ്റർ ഡിഗ്രിയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ജോബ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല ഇപ്പോൾ ആർക്കിയോളജിയിൽ വന്നവർക്ക് ആർക്കിടെക്ചറിൽ ആ മേഖലകളിലും കൂടെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങളിലും പോകാനുള്ള കൺസൾട്ടൻസി സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആർക്കിയോളജി ഉണ്ട്, ഒരാൾക്ക് ബിടെക് ഉണ്ട്,
1: ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
0: അങ്ങനെയുള്ളവർക്ക് ഹെറിറ്റേജ് കൺസർവേഷനിൽ പല പല ഓർഗനൈസേഷനും ഇന്ത്യയിൽ തന്നെയുണ്ട്. അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീൽഡാണ് ആർക്കിയോളജി. പിന്നെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡല്ല. എന്നാൽ അത് അതിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ചാൻസ് ഉണ്ട്.
1: എന്നാലും താങ്കളുടെ ഒരു ജീവിതം സൂചിപ്പിക്കുന്നത് അങ്ങനെ ക്ഷമയോടുകൂടി താല്പര്യമുള്ള ഒരു മേഖലയിൽ മുന്നോട്ട് പോകുന്നതിന്റെ റിസൾട്ടാണ്. ഈ ഒരു ഇന്റർവ്യൂയിലൂടെ തന്നെ ASI പ്രവർത്തനങ്ങളെ കുറിച്ചും ഒപ്പം ഈ കരിയറിനെ കുറിച്ചും വ്യക്തമായ ചിത്രം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി, നമസ്കാരം.
2: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി MK ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
1: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
1: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ് ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ് ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം കാലാപാനി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പി കെ ഗോപിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം അനശ്വരം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. സ്പോൺസേഡ് പരിപാടി കേൾക്കാം. ലംഹേ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി. തിരൈപ്പൂക്കൾ കേൾക്കാം. ഈ പരിപാടിയിൽ ആദ്യം ഭാഷ എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 മുതൽ 24 വരെ.
2: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
1: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
1: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
2: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
1: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
3: തിരയിപ്പൂക്കൾ തുടരുന്നു. പ്രിയശ്രോതാക്കളെ, ഇനി 7 അറിവ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. വരികൾ എഴുതിയത് NA മുത്തുകുമാർ, സംഗീതം ഹാരിസ് ജയരാജ്, പാടിയത് വിജയ് പ്രകാശ്, കാർത്തിക്, ശ്രുതി ഹസൻ, ശാലിനി എന്നിവർ.

തിരൈപ്പൂക്കളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പടയപ്പ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ഹരിണി എന്നിവർ പാടിയത്. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: തിരൈപ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: പ്രമേഹ രോഗം ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള രോഗമല്ല. മറിച്ച് ഒരു വിഭാഗം ആളുകൾ പ്രമേഹ രോഗികളോ അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യതയുള്ളവരോ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ പ്രമേഹ രോഗം കുട്ടികളിലും കണ്ടുവരുന്നു എന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. ഈ അഭിമുഖ പരിപാടിയിൽ പങ്കെടുക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ വീണാ വി നായരാണ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: കുട്ടികളിൽ ഇന്ന് പ്രമേഹ രോഗം കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ പ്രമേഹ രോഗം വരാനുള്ള പ്രധാന കാരണം?
3: കുട്ടികളിൽ മുതിർന്നവരെ കാണുന്നത് പോലെ തന്നെ പ്രമേഹ രോഗം കണ്ടുവരാറുണ്ട്. പക്ഷേ അതിനുള്ള കാരണം കുറച്ച് വ്യത്യാസമുള്ളതാണ്. കുട്ടികളിൽ നമുക്ക് സാധാരണയായി കണ്ടുവരുന്നത് 2 തരത്തിലുള്ള പ്രമേഹ രോഗങ്ങളാണ്. Type 1 പ്രമേഹ രോഗവും Type 2 പ്രമേഹ രോഗവും. ഇത് കൂടാതെ മറ്റു ചില ടൈപ്പുകളും ഉണ്ട്. അത് വളരെ വിരളമായിട്ട് കണ്ടുവരുന്നതാണ്. നവജാത ശിശുക്കൾ മുതൽ കൗമാരപ്രായക്കാരായ കുട്ടികളിൽ വരെ പലതരത്തിലുള്ള പ്രമേഹ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. Type 1 പ്രമേഹ രോഗമാണ് ഒരു 80-90% കുട്ടികളിലും കണ്ടുവരുന്ന പ്രമേഹ രോഗം. പിന്നെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് അമിതവണ്ണം ഒരുപാട് പെരുകുന്നത് കൊണ്ട് മുതിർന്നവരിൽ കാണുന്ന Type 2 പ്രമേഹ രോഗം ഒരുപാട് കുട്ടികളിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാറുണ്ട്.
2: മാഡം, Type 1 Type 2 എന്നീ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം?
3: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 90% നമ്മുടെ കുട്ടികൾ കാണുന്നത് Type 1 പ്രമേഹ രോഗമാണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന പ്രമേഹ രോഗമാണ്. അപ്പോൾ നമുക്ക് പ്രമേഹ രോഗം എന്നാൽ എന്താണ്? നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം നോർമലായിട്ടൊരു വ്യക്തിയുടെ ശരീരത്തിൽ ഈ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. അപ്പം ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിലോ അല്ലെ അതിൻ്റെ പ്രവർത്തനക്ഷമതയിലോ ഏറ്റവും കുറച്ചിൽ കുറവ് വരുമ്പോഴാണ് ഈ പ്രമേഹ രോഗം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. ഇനി Type 1 പ്രമേഹ രോഗം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെൽസ് എന്ന കുറച്ച് കോശ സമൂഹങ്ങളുണ്ട്, സെൽ ഗ്രൂപ്പ്സ് എന്ന് പറയും. ആ കോശ സമൂഹങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ്റെ അളവിൽ ക്രമേണ കുറവ് വരികയും ഇതൊരു ഡയബറ്റിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്നത്? അവിടെയാണ് ഈ പ്രതിരോധ ശക്തിയുടെ പ്രാധാന്യം വരുന്നത്. ഇപ്പം നമുക്ക് സാധാരണ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസോ പനിയോ ചുമയോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ വരികയോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസിന് ബോഡി റെസ്പോണ്ട് ചെയ്യുകയോ നമ്മുടെ ശരീരം പ്രതിരോധിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന ചില ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ പട്ടാളക്കാരാണ്, സൈന്യങ്ങളാണ് ഈ അണുക്കളെ നശിപ്പിച്ച് നമ്മുടെ ശരീരത്തെ കാത്ത് രക്ഷിക്കുന്ന പട്ടാളക്കാരാണ് ഈ ആന്റിബോഡീസ്. അപ്പൊ ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ആന്റിബോഡീസ് ഉണ്ടാകുകയും ഇവ ഈ അണുക്കളെ നശിപ്പിച്ച് ശരീരത്തെ കാത്ത് രക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ചില അവസരങ്ങളിൽ ഈ അണുക്കൾക്ക് നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളുമായിട്ട് അല്ലെങ്കിൽ കോശങ്ങളുമായിട്ട് രൂപസാദൃശ്യം ഉണ്ടാകാം. അത് വളരെ റയർ ആയിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഈ ആന്റിബോഡീസ് ശത്രുക്കളെ നശിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവയവമായിട്ട് സാമ്യമുള്ള ചില കോശങ്ങൾ നിൽക്കുകയും അതിനെ ശത്രുക്കളായിട്ട് തെറ്റിദ്ധരിച്ച് അവയെ കൂടി നശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏത് അവയവമാണ് ഈ പറഞ്ഞ ഒരു നിർഭാഗ്യവശാല ഈ രൂപസന്ദർശം വരുന്നത്, ആ അവയവത്തിനാണ് അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ബീറ്റ കോശങ്ങൾക്ക് കോശങ്ങളുമായിട്ട് സാമ്യമുള്ള ശത്രുക്കളാണ് അല്ലെങ്കിൽ അണുക്കളാണ് നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതെങ്കിൽ ഈ ആന്റിബോഡീസ് തിരിച്ചു വന്ന് ബീറ്റ കോശങ്ങളെ ക്രമേണ നശിപ്പിക്കുകയും സാവധാനം ഓവർ ഇയേഴ്സ് അതായത് 1-2 വർഷങ്ങൾ കൊണ്ട് ഇതൊരു ഡയബറ്റിസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ മറ്റു രോഗങ്ങളും ഉണ്ട്. ഇപ്പോൾ തൈറോയ്ഡ് കോശങ്ങൾക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ അതുപോലെ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ വരും. നമ്മുടെ സന്ധികളുടെ കോശങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ സന്ധിവാദം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു രോഗ സമൂഹമാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ഈ Type 1 ഡയബറ്റിസ്. ഏത് പ്രായക്കാരിലും ഈ ഒരു പ്രതിഭാസം ഉണ്ടാകാം. കൂടുതലായിട്ടും കുട്ടികളിലാണ് ഈ പ്രതിഭാസം ഉണ്ടാകുകയും Type 1 ഡയബറ്റിസ് കണ്ടുവരികയും ചെയ്യുന്നത്. ഇനി Type 2 ഡയബറ്റിസ്. അപ്പോൾ Type 2 ഡയബറ്റിസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിൽ കുറവോ അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയിലുള്ള പ്രശ്നങ്ങളോ ആണ് നമ്മൾ ഡയബറ്റിസ് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട് പറഞ്ഞത്. ഇനി Type 2 പ്രമേഹത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന് കാര്യം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും. പാൻക്രിയാസ് ഗ്രന്ഥിക്ക് കുഴപ്പമില്ല, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവിൽ കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന റീസൺ അമിതവണ്ണം അല്ലെങ്കിൽ ഈ കൊഴുപ്പ് അടിയുന്നത് കാരണം. കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇൻസുലിന് ശരിയായ രീതിയിൽ ഈ അതിൻ്റെ സ്ഥലത്ത് പോയി ഒട്ടിച്ചേർന്നിരുന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇൻസുലിൻ്റെ ബോഡിയിൽ കെട്ടിക്കിടക്കും. പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ ഉണ്ടാക്കുകയും ഈ ഇൻസുലിൻ ശരീരത്തിൽ കെട്ടിക്കിടക്കുകയും, പക്ഷേ എന്നിരുന്നാലും ഇത്രയും ഉണ്ടായിട്ട് പോലും നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരിൽ കാണുന്ന പ്രമേഹ രോഗത്തിന്റെ കാരണം. ഇത് നമ്മുടെ കുട്ടികളിലും ഈ അമിതവണ്ണം കൂടുന്നത് കൊണ്ട് ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്.
2: ഗർഭാവസ്ഥയിൽ അമ്മമാർക്ക് പ്രമേഹമുണ്ടായാൽ അത് കുട്ടികളിലേക്ക് വരാനുള്ള സാധ്യത എത്രമാത്രമാണ്?
3: ചില പ്രമേഹ രോഗങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇനി ഗർഭിണിയാകുമ്പോൾ ഡയബറ്റീസ് രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന്, അമ്മ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റീസ് ഉള്ള അമ്മയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മോഡി എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഒക്കെ ഉണ്ട്. അതായത് പാരമ്പര്യമായിട്ട് വളരെ ചെറിയ പ്രായത്തിലെ കുടുംബത്തിൽ ഡയബറ്റീസ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ മോഡി അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. അങ്ങനെ ഉള്ളതാണെങ്കിൽ കുട്ടിക്കും വരാനുള്ള സാധ്യത, ആ ഫാമിലിയിൽ മറ്റുള്ളവർക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല, പ്രഗ്നൻസി സമയത്ത് ചില അമ്മമാരിലെ ഡയബറ്റീസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊന്നുകിൽ അവർക്ക് പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ള ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് അമിത വണ്ണം കാണും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ജനിതകമായിട്ട് ചില വൈകല്യങ്ങൾ, അതിൽ അങ്ങനെയുള്ള വൈകല്യങ്ങളിൽ ഈ ഇൻസുലിൻ അല്ലെങ്കിൽ ഷുഗർ നിയന്ത്രിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന ചില ജീൻസിൽ വ്യത്യാസങ്ങൾ വരുവാണെങ്കിൽ ഈ പ്രഗ്നൻസി സമയത്ത് ഡയബറ്റീസ് വരാം. അത് കുട്ടിക്കും പിന്നീട് ഉടനെ തന്നെ വരണമെന്നില്ല, ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടിക്ക് ഡയബറ്റീസ് വരണം എന്നില്ല, ഭാവിയിൽ കുട്ടിക്ക് ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അമിത വണ്ണമുള്ള അമ്മമാരിൽ ഡയബറ്റീസ് ഉണ്ടാകുകയോ ഇല്ലെങ്കിലോ ജനിക്കുന്ന കുട്ടികളിൽ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഷുഗർ വേരിയേഷൻസ് ഉള്ള അമ്മമാരിലാണെങ്കിൽ കുഞ്ഞിൻ്റെ ഭാരം, ജനിക്കുമ്പോൾ ഉള്ള ഭാരം അമിതവണ്ണമാകാൻ, അല്ലെങ്കിൽ ലാർജ് ഫോർ ജെസ്റ്റേഷൻ എന്ന് പറയും, ബിഗ് ബേബീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ബിഗ് ബേബീസിന് എപ്പോഴും

0: പലപ്പോഴും മറ്റു കുട്ടികളെക്കാളും ഡയബറ്റീസ് പിന്നീട് വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ മധുരപ്രിയരായിരിക്കും. മിഠായിയും മധുരപലഹാരവും ഒക്കെ അവർക്ക് കൂടുതൽ കഴിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രായമാണല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യതയുണ്ടോ?
0: ടൈപ്പ് 1 പ്രമേഹ രോഗവും മധുരം കഴിക്കുന്നതായിട്ട് വലിയ ബന്ധമില്ല. അത് മധുരം കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഈ പറഞ്ഞ ഓട്ടോഇമ്യൂൺ പ്രതിഭാസം കാരണമാണ് നമ്മളെ ഈ ഡയബറ്റീസ് വരുന്നത്. പക്ഷെ അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ് ഒരു പരിധി വരെ നമ്മുടെ ആഹാര വ്യായാമ ശീലങ്ങൾ കൊണ്ടുവരുന്ന ഒരു അസുഖമാണ്. അതിൽ അമിതമായിട്ട് മധുരം കഴിക്കുകയും തന്മൂലമുണ്ടാകുന്ന അമിതവണ്ണവും രോഗത്തിന് കാരണമാകുന്നു.
1: കുട്ടികളിൽ പ്രമേഹ രോഗമുണ്ടായാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്നത്?
0: ടൈപ്പ് 1 പ്രമേഹ രോഗം സാധാരണഗതിയിൽ പെട്ടെന്നാണ് പ്രകടമാകാറ്. അതായത് ഈ പ്രതിഭാസം നേരത്തെ പറഞ്ഞതുപോലെ 1-2 വർഷങ്ങൾ കൊണ്ട് ശരീരത്തിനുള്ളിൽ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 90% കോശങ്ങൾക്ക് നാശം സംഭവിച്ചാലേ ഈ രോഗാവസ്ഥയിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. 10-20% കോശ സമൂഹം മതി നമുക്ക് നമ്മുടെ ഷുഗേഴ്സ് നോർമലായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ഈ പറഞ്ഞതുപോലെ 90% നാശം കഴിയുമ്പോൾ ആ ശരീരത്തിന് ഷുഗർ കൺട്രോൾ ആകാതെ വരികയും അമിതമായിട്ടുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടി നിൽക്കുന്ന കാരണം, പക്ഷേ ശരീരത്തിന് അത് ഉപയോഗിക്കാനും പറ്റുന്നില്ല. ഇൻസുലിൻ അഭാവം കാരണം ശരീരത്തിന് ആ ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിന് അമിതമായ ക്ഷീണം വരിക, ഭയങ്കരമായിട്ട് വിശപ്പ്, അമിതമായ വിശപ്പുണ്ടാകുക. പക്ഷേ എന്നിരുന്നാലും ഈ കുഞ്ഞ് ഒരുപാട് ആഹാരം കഴിക്കുന്നെങ്കിലും കുഞ്ഞിന്റെ ശരീരം മെലിച്ചിൽ വരിക, വെയിറ്റ് തൂക്കം കൂടാതിരിക്കുക, പിന്നെ ഈ രക്തത്തിൽ കെട്ടിക്കിടക്കുന്ന ഷുഗർ മൂത്രം വഴി മൂത്രത്തിൽ കൂടി കിഡ്നി മൂത്രത്തിൽ കൂടെ വെളിയിലേക്ക് പുറന്തള്ളുന്നതും അതിന്റെ കൂടെ കുറേ ജലവും കൂടി പുറത്തേക്ക് പോകും. അപ്പം നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുക, അടിക്കടി മൂത്രം പോവുക. ഇതിപ്പോൾ ഈ ഷുഗറിന് പുറന്തള്ളാൻ വേണ്ടിയിട്ട് അത്രയും യൂറിൻ അല്ലെങ്കിൽ മൂത്രം നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കുക, മൂത്രം ഒഴിക്കുന്ന സ്ഥലങ്ങളിൽ ഉറുമ്പ് അരിക്കുക, അതുപോലെ ഷുഗേഴ്സ് കൂടി നിൽക്കുന്ന കാരണം അടിക്കടി മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരിക, കൗമാരപ്രായക്കാരായ പെൺകുട്ടികളാണെങ്കിൽ യോനി ഭാഗത്ത് ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷൻസ് വരിക, ഇത്തരത്തിലുള്ളതാണ് സാധാരണഗതിയിലുള്ള ലക്ഷണങ്ങൾ. പൊതുവേ ഈ കുഞ്ഞു കുട്ടികളിൽ ഈ അടിക്കടി മൂത്രം ഒഴിക്കുക അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു അബ്നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ അല്ല എന്ന് പല മാതാപിതാക്കളും തിരിച്ചറിയാറില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, ഇത് കൂടി ഈ ഷുഗറിന്റെ അവസ്ഥ കൂടിയിട്ട് ഷുഗറിന്റെ നില അല്ലെങ്കിൽ അളവ് കൂടിയിട്ട് ശരീരത്തിൽ ഒരു DKA അല്ലെങ്കിൽ ഡയബറ്റിക് കീറ്റോ അസിറോസിസ് എന്ന് പറഞ്ഞ് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിൽ ശരീരത്തിലെ അമ്ലത്തിന്റെ അളവ് അതായത് ആസിഡിന്റെ അളവുകൾ ഒരുപാട് കൂടുകയും അത് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള ഗുരുതര അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. നമ്മളിപ്പോൾ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാതിരിക്കുവാണെങ്കിൽ ഇതാണ് സാധാരണ ടൈപ്പ് 1 ഡയബറ്റീസിൽ. അപ്പോൾ 1-2 ആഴ്ച കൊണ്ടായിരിക്കും ഇത് അതുവരെ നോർമലായിരുന്ന കുട്ടി പെട്ടെന്ന് വെയിറ്റ് കുറയുന്നു, പെട്ടെന്ന് വിടുന്നു, വെള്ളം കുടിക്കുന്നു, മൂത്രം ഒഴിക്കുന്നു, ഭയങ്കരമായിട്ട് വിശപ്പുണ്ട്, എന്നിട്ടും കുട്ടിക്ക് ഭയങ്കര ക്ഷീണം. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് വർഷങ്ങളോളം ലക്ഷണങ്ങൾ ഇല്ലാതെ പോകും. കാരണം ഷുഗർ പതുക്കെയാണ് കയറി വരുന്നത്. അപ്പോൾ അതിനകത്ത് അമിതവണ്ണം ഒരു ലക്ഷണമാണ്. പിന്നെ കഴുത്തിൻ്റെ പുറകിൽ, കൈ മടക്കുകളിൽ, കൈയുടെ പുറകു വശങ്ങളിലൊക്കെ കാണുന്ന കറുപ്പ്, തൊലി കട്ടി വയ്ക്കുകയും കറുപ്പ് കാണുകയും ചെയ്യും. അക്കാൻഡോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ ഇത് ഒരു ലക്ഷണമാണ്. പിന്നെ കൗമാരപ്രായക്കാരെ കുട്ടികളാണെങ്കിൽ, പെൺകുട്ടികളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, PCOD പോലത്തെ ലക്ഷണങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിലും ഈ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
0: ടൈപ്പ് 1 ഡയബറ്റീസിൽ നാം പറഞ്ഞതുപോലെ ഇൻസുലിൻ്റെ അഭാവം, ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് അടിസ്ഥാനമായ കാരണം. അതിന് ഇൻസുലിൻ ചികിത്സയാണ് ആകെ മരുന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻസുലിൻ ചികിത്സയാണ്. ഒരു മരുന്നുകൾ കൊണ്ടോ ടാബ്ലറ്റുകൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കില്ല. കാരണം ആ ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കോശങ്ങളില്ല. ഇല്ലാതെ വെറുതെ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിൽ ഇൻസുലിൻ പാൻക്രിയാസ് നോർമലാണ്, ബീറ്റ കോശങ്ങളുണ്ട്. പക്ഷെ എന്താണ്, ഇൻസുലിൻ്റെ കാര്യക്ഷമതയ്ക്കുള്ള പ്രശ്നമാണ്. അവിടെ നമുക്ക് ചില മരുന്നുകൾ ടാബ്ലറ്റ്സ് ഉണ്ട്, ഇൻസുലിൻ്റെ കാര്യക്ഷമത നമുക്ക് കൂട്ടാൻ സാധിക്കും. വ്യായാമം അതിനോടൊപ്പം തന്നെ, ഈ ഗുളികയോ മരുന്നോ അതിനോടൊപ്പം തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആഹാര രീതി, വ്യായാമം, കൃത്യമായിട്ട് വ്യായാമം. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുകയും ഡോക്ടറെ റെഗുലർ ഇൻ്റർവെൽസിൽ പോയി കണ്ട് ചികിത്സയുടെ മരുന്നിൻ്റെ അളവുകൾ ക്രമീകരിക്കുകയും ചെയ്ത് ഇത് ഇത്രയും 4 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ പ്രമേഹ രോഗം നമ്മുടെ കൈകളിൽ നിൽക്കുകയുള്ളൂ.
1: മാഡം, പ്രമേഹ രോഗമുള്ളവരിൽ ഇൻസുലിൻ പമ്പ് ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാ രീതി ഉണ്ടല്ലോ, എന്താണ് ഈ ഇൻസുലിൻ പമ്പ്, അതിൻ്റെ പ്രവർത്തന രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: നേരത്തെ പറഞ്ഞൊരു ഇൻസുലിൻ മോളിക്യൂള് നമുക്ക് ഈ പറഞ്ഞ ഗുളികയായിട്ടോ സ്പ്രേ ആയിട്ടോ സിറപ്പായിട്ടോ ഒന്നും അവൈലബിൾ അല്ല. കാരണം ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ വയറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആസിഡ് അതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇൻസുലിനെ ബ്ലഡിൽ എത്തിക്കണമെങ്കിൽ, രക്തത്തിൽ എത്തിക്കണമെങ്കിൽ, നമുക്കുള്ള ഇപ്പോൾ നിലവിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ തൊലിക്കടിയിലുള്ള കൊഴുപ്പിലേക്ക് അവിടുത്തെ രക്തക്കുഴലിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സബ്ക്യൂട്ടേനസ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഉണ്ടായിരുന്നത് ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ കുത്തിവെക്കുന്ന ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെന്നെന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു ജനറേഷൻ ഡിവൈസ്, ഇൻസുലിൻ ഡിവൈസ്, അതിൽ നമ്മൾ ചെയ്യുന്നത് കുത്തിവെപ്പ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മെക്കാനിസം കുറച്ചും കൂടെ ഈസി ആയി, കുറച്ചും കൂടെ പെയിൻലെസ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വന്നതാണ് ഇൻസുലിൻ പമ്പ് എന്ന് പറയുന്നത്. ഈ പമ്പിൽ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മൊബൈൽ പോലത്തെ ഡിവൈസ് ഉണ്ടാകും, അതിനകത്ത് ഇൻസുലിൻ്റെ ചെറിയൊരു കാർട്രിഡ്ജ് ഇട്ടിട്ട് അത് ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബിംഗ് വഴി നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു പാച്ച്, ആ പാച്ചിൻ്റെ അറ്റത്തെ ചെറിയ സൂചി പോലത്തെ ഒരു കാനുല കാണും, ആ കാനുല നമ്മൾ ശരീരത്തിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ കാനുല വഴി ഇത് തൊലിക്കടിയിലേക്ക് തന്നെയാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇൻസുലിൻ ഡെലിവർ ആകുന്നത്. പക്ഷേ ഈ ദിവസം 3-4 നേരം കുത്തിവെക്കുക എന്നുള്ളത്, കുത്തിവെപ്പ് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് എത്ര യൂണിറ്റാണോ ഇൻസുലിൻ വേണ്ടത് അത് ഈ പമ്പ് ഇതിനകത്ത് നമുക്ക് ഡയൽ ചെയ്ത് പ്രസ് ചെയ്ത്, ഇപ്പം 5 യൂണിറ്റ് 5 അല്ലെങ്കിൽ 10 യൂണിറ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ട്യൂബ് വഴി ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ ശരീരത്തിലകത്തേക്ക് കയറും. അപ്പം നമുക്ക് അന്നേരം സൂചി വെച്ച് കുത്തേണ്ടത് ഒഴിവായി കിട്ടും. പക്ഷെ നമുക്ക് ഡയബറ്റീസിനെ പറ്റി മറക്കാൻ പറ്റത്തില്ല. നമ്മൾ മറ്റു ആഹാര രീതികളും വ്യായാമ രീതികളും കൃത്യമായിട്ട് ആഹാരത്തിന് മുമ്പ് എടുക്കേണ്ട ഇൻസുലിൻ ഡോസ് എടുക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ പമ്പ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഉദ്ദേശിച്ച പ്രയോജനം ലഭിക്കുകയുള്ളൂ. പമ്പ് ഒരു ഡെലിവറി വ്യത്യാസം മാത്രമേ അത് വരുന്നു. അപ്പോൾ ഈ പമ്പ് ഇൻസുലിൻ ഡെലിവറി ചെയ്യുന്നത് നമ്മൾ ഈ വെക്കുന്ന ഒരു പാച്ച് ഉണ്ടല്ലോ, അത് നമ്മൾ 3 ദിവസം കൂടുന്തോറും ഈ പാച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ 3 ദിവസം കൂടുന്തോറും നമ്മൾ ഈ പാച്ച് മാറ്റിയിട്ട് അടുത്ത പാച്ച് ഒട്ടിക്കുക. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഇൻസുലിൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ ആ ഭാഗത്ത് കൊഴുപ്പ് കട്ടി വെക്കുകയും ആ ഭാഗത്ത് നിന്നുള്ള ഇൻസുലിൻ്റെ ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കുറവ് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ പാച്ച് മാറ്റി മാറ്റി ഒട്ടിക്കണം. പിന്നെ ഈ മീറ്റർ വളരെ നാൾ തുറച്ചേ ഓടുന്ന ഒരു മെഷീനാണത്, അത് പ്രോബ്ലം വരാറില്ല. ചിലപ്പോൾ ട്യൂബിങ്സിനകത്ത് ചിലപ്പോൾ ബ്ലോക്ക് വന്നാൽ ഈ ഇൻസുലിൻ ശരിയായിട്ട് അകത്ത് ശരീരത്തിൽ കയറണമെന്നില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾ ഈ പമ്പ് മെക്കാനിസം കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഏതൊരു ഇപ്പം ഫോൺ ആണെങ്കിൽ പോലും പ്രശ്നങ്ങൾ വരില്ലേ, അതുപോലെ നമുക്ക് ഇതിലും പ്രശ്നങ്ങൾ വരാം. അത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആകാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പമ്പിൻ്റെ കൺസേൺ ആയിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള റിപ്പയറോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരും.
1: പ്രമേഹ രോഗബാധിതരായ കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: തീർച്ചയായിട്ടും പ്രമേഹ രോഗം വരുന്നത് പലപ്പോഴും ഞാൻ മാതാപിതാക്കളോട് പറയുന്നത് ഒരു തരത്തിൽ നോക്കിയ അനുഗ്രഹമാണ്. അവരുടെ ലൈഫ് ഒരു ചിട്ടയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം കാണിച്ചൊരു വഴിയായിട്ടാണ് ഞാൻ പലപ്പോഴും പാരൻസിൻ്റെ ഒരു അഡ്വൈസ് കൊടുക്കാറുള്ളത്. അപ്പം നമ്മൾ രോഗം വന്നു കഴിഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഡയബറ്റീസ് ഉണ്ട്, ജീവിതം ഇവിടെ തീർന്നു എന്ന് പല മാതാപിതാക്കളും അങ്കലപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു ചികിത്സ ലഭ്യമായിട്ടുള്ളൊരു അസുഖമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇൻസുലിൻ എന്ന ഒരു ചികിത്സാ രീതി പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആണ് നിർഭാഗ്യവശാൽ ഇഞ്ചക്ഷൻ രൂപേണ നമുക്ക് ഇൻസുലിൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ കൂടി കൃത്യമായിട്ടുള്ള ആഹാര രീതി കൊണ്ടും വ്യായാമ രീതി കൊണ്ടും ചികിത്സ കൊണ്ടും നമുക്ക് ഷുഗേഴ്സ് ബ്ലഡ് ഷുഗർ നോർമൽ റേഞ്ചിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ മറ്റ് ഏതൊരു കുട്ടിയെപ്പോലെയും ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും, ഇപ്പോൾ അവരുടെ പഠനമാകട്ടെ, വിവാഹമാകട്ടെ, കുട്ടികളാകട്ടെ, അവരുടെ പ്രൊഫഷൻ ജോലിയാകട്ടെ, ഏത് മേഖലയിൽ പോലും ഡയബറ്റീസ് ഒരു ടൈപ്പ് 1 ആകട്ടെ ടൈപ്പ് 2 ആകട്ടെ ഒരു രീതിയിലും ഒരു വിലങ്ങതടിയായിട്ട് നിൽക്കുകയില്ല. പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ ലൈഫ് ചിട്ടയായിട്ട് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചികിത്സയെടുത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഡയബറ്റീസ് രോഗം കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു നഷ്ടമുണ്ടാകും.
1: കുട്ടികളുടെ പ്രമേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവച്ച ഡോക്ടർ വീണ വി നായർക്ക് നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, ഇനി എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ പരിപാടിയിൽ ആദ്യം ഓം ശാന്തി ഓം എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം, ശ്രേയ ഘോഷൽ എന്നിവർ പാടിയത്. രചന ജാവേദ് അക്തർ, സംഗീതം വിശാൽ ശേഖർ.

0: ഷോല ഓർ ശബ്നം എന്ന ചിത്രത്തിന് വേണ്ടി അൽക്ക യാഗ്നികും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം.
1: कसम प्यार की होती है जान का क्या गम जान से बढ़कर

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
0: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
4: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് May 16 to 24.
5: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
5: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സിനൊപ്പം.
6: എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ദിൽ ചാത്താ ഹെ എന്ന ചിത്രത്തിനു വേണ്ടി ഷാൻ, കവിത സുബ്രഹ്മണ്യൻ എന്നിവർ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIRTVM@gmail.com. വിലാസം ഒരിക്കൽ കൂടി: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. അറിയിപ്പ് കഴിഞ്ഞു.

എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സിൽ അടുത്ത ഗാനം. ദിൽജലേ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ജോസ്കോ തിരുവനന്തപുരം ലുലു മോൾ ഷോറൂമിൽ മെഗാ ആനിവേഴ്സറി ഫെസ്റ്റ് മെയ് 16 മുതൽ 24 വരെ.
4: ആഭരണ പ്രേമികൾക്കായി ഗംഭീര ഓഫറുകളാണ് ജോസ്കോ ഒരുക്കിയിരിക്കുന്നത്.
0: നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണം മാറ്റി പുതിയ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 800 രൂപ അധികം ലഭിക്കുന്നു.
4: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും,
0: സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവുമുണ്ട്.
4: ബ്രൈഡൽ ഡയമണ്ട് ആൻഡ് അൺകട്ട് ഡയമണ്ട് കളക്ഷൻസ്, ഇവാന ലൈറ്റ് വെയ്റ്റ് സീരീസ്, ആരെയും ആകർഷിക്കുന്ന ആഭരണങ്ങളുടെ വമ്പൻ ശേഖരവും.
0: അവസരം മിസ് ആക്കണ്ട, തിളങ്ങട്ടെ നിങ്ങളുടെ സുവർണ സ്വപ്നങ്ങൾ ജോസ്കോ ജ്വല്ലേഴ്സ്.
5: എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ആഷിക്കി 2 എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

0: ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
1: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്. മറ്റ് കമ്പനികളുടെ 172-പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192-പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
0: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ് പൊളിമോട്.
2: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
4: എവർഗ്രീൻ ഡ്യൂൻ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഇഷ്ക് എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, വിഭാ ശർമ്മ എന്നിവർ പാടിയത്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എവർഗ്രീൻ ഡ്യുയറ്റ് ഹിന്ദി ഫിലിം സോങ്സ്. സമയം 5 മണി. നമസ്കാരം. പ്രധാന വാർത്തകൾ. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ വിവിധ മേഖലകളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ചാന്ദിനഗറിൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മറൂൺ ബെററ്റ് സെറമോണിയൽ പരേഡോടെ ഇന്ത്യൻ വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവുകളുടെ പരിശീലനം വിജയകരമായി പൂർത്തിയായി. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിൽ എത്തിക്കാമെന്ന് DG ഉറപ്പു നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നും മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് തമിഴ്നാട് കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തരവകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുംബൈയിൽ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ 2 പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈൻ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. ഈ മാസം 27 കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. അനന്തപുരി FML FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

പ്രിയപ്പെട്ടവരെ, ആഴ്ചയുടെ തിരക്കുകൾ ഒഴിഞ്ഞ, ഒരുപക്ഷെ മഴയും കുറഞ്ഞ ഈ ശനിയാഴ്ചയിലെ സന്ധ്യാനേരം കാറ്റിന്റെ സംഗീതം കലർന്ന കുറച്ച് ഗാനങ്ങൾ കേൾക്കാം. ഏവർക്കും സ്വാഗതം. ചലച്ചിത്ര ഗാനങ്ങൾ.

0: കാറ്റും മഴയും വരുന്നെന്ന മുന്നറിയിപ്പുമായി ജാസി ഗിഫ്റ്റ് പാടിയ ഈ ഗാനം കല്യാണിസം എന്ന ചിത്രത്തിൽ നിന്നുമായിരുന്നു. വരികൾ ബിനു ശ്രീകോട്ടൂർ, സംഗീതം രാജേഷ് മോഹൻ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: കാണാക്കൊമ്പിലെ കാറ്റിന്റെ ഊഞ്ഞാലിനെ കുറിച്ച് എം ജി ശ്രീകുമാറിന്റെ മധുരമായ ഒരു പാട്ട്, രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, ചിത്രം അച്ഛനെയാണ് എനിക്കിഷ്ടം.

0: മഴ.
1: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
0: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
1: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
1: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
0: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
2: കാറ്റേ ഞാനും വന്നോട്ടെ, നീരജ് സുരേഷിന്റെ ചൊടിലമായ പാട്ട്, ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ചിത്രം ദിവാൻജി മുല ഗ്രാൻഡ് പ്രിക്സ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: കാറ്റിന്റെ ചിലമ്പൊലിയാണോ അതോ പാട്ടിന്റെ തിരയടിയാണോ? യേശുദാസിന്റെ അതുല്യമായ പാട്ട്, വയലാറിന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം, ചിത്രം ഹലോ ഡാർലിംഗ്.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: നിൻ കാണാ പുഞ്ചിരി ഞാൻ അറിയുന്നു കാറ്റേ, വിധു പ്രതാപ്, മൃദുല വാര്യർ പാടിയ ഗാനം, റാഫിയുടെ വരികൾ, ദേവി പ്രസാദിന്റെ സംഗീതം, ചിത്രം മിർച്ചി.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: പഠനോപകരണങ്ങൾ മുതൽ ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി മിതമായ നിരക്കിൽ.
4: സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ വിപണി 2026 പുളിമൂട് ഗവൺമെന്റ് പ്രസ് റോഡിലുള്ള മാവേലി സ്റ്റുഡൻസ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സിൽ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെ
3: പഠനോപകരണങ്ങൾക്ക് 70% ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾക്ക് 55% വരെയും ഡിസ്കൗണ്ട്.

0: മറ്റ് കമ്പനികളുടെ 172 പേജ് നോട്ട്ബുക്കുകളെക്കാൾ വിലക്കുറവിൽ 58 GSM 192 പേജ് നോട്ട്ബുക്കുകൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത.
1: ഉടൻ സന്ദർശിക്കൂ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘം, മാവേലി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ആൻഡ് ഗിഫ്റ്റ്സ്, പുളിമോട്.
2: കാറ്റുമുണ്ട്, മഴച്ചാറ്റലുമുണ്ട്, വിധുപ്രതാപ്, നീരജ്, സുരേഷ് എന്നിവർ പാടിയ ഗാനം. ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം. ചിത്രം ധമാക്ക,

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
4: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. SP വെങ്കടേഷിന്റെ സംഗീതം, ഗാനരചന ബിച്ചു തിരുമല.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: ജി ശ്രീറാം, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ചിത്രം സെല്ലുലോയിഡ്. റഫീഖ് അഹമ്മദിന്റെ വരികൾ. എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ഉള്ളത് പറയാം.
2: എന്നാൽ ഈ മാളവികയുടെ വീട്ടുകാരുടെ കാര്യം കഷ്ടമാണല്ലോ.
3: എന്തു പറ്റി?
2: എന്തുമാത്രം കാശുള്ളവരാ. എന്നിട്ട് റിസപ്ഷൻ ആ കൊച്ചു സ്റ്റേജിൽ നിൽക്കുന്നത് നോക്കിയേ, ഓ, ഏതോ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് വന്ന പോലെ.
3: എന്ത് കണ്ടിട്ടാ പ്രിയ ചേച്ചിക്ക് അങ്ങനെ തോന്നിയത്?
2: കണ്ടില്ലേ, ആഭരണമൊന്നും ഇല്ല. ഇങ്ങനെയാണോ പെമ്പിള്ളേര് കല്യാണത്തിന് ഒരുങ്ങുന്നത്? രാഹുൽ എന്റെ ബന്ധുവും കൂടിയാണ്. മാളവിക എങ്ങനെയാണ് എന്നൊക്കെ ഇവരെന്നോടാ ചോദിച്ചത്. ഇതിപ്പോൾ അവരെന്നോട് മിണ്ടാത്ത അവസ്ഥയായി.
3: അനു പ്രിയ ചേച്ചിയോടും ഉണ്ടായിരിക്കുന്നത് എന്തിനാ?
2: പിന്നെ ഇങ്ങനെ നാണക്കേടുണ്ടാക്കിയിട്ട് അവർ ഈ നാട്ടുകാരോട് എന്ത് പറയും?
3: ഇതിലിപ്പോ നാട്ടുകാർക്ക് എന്താ കാര്യം? കല്യാണത്തിന് ക്ഷണിച്ച വരിക, അവരാശംസിക്കുക, ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോവുക.
4: അത് തന്നെ. അല്ലാതെ പെണ്ണെന്തിട്ടു ഇട്ടില്ല എന്നൊക്കെ ആലോചിച്ച് തലമുണ്ടാക്കാൻ ഇവർക്ക് വരെ പണിയൊന്നുമില്ലേ?
2: ഹോ, അല്ലെങ്കിൽ തന്നെ ചെന്നു കയറുമ്പോ അമ്മായി അമ്മയ്ക്ക് വളയിട്ട് കൊടുത്തില്ല, നാത്തൂന് ഗിഫ്റ്റ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കൾ ആകെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുക.
3: ഏതാ ഈ ബന്ധുക്കൾ? രാഹുലിന്റെ അമ്മയും പെങ്ങളുമാണോ?
2: ഏയ്, അവരങ്ങനെയൊന്നും പറയില്ല.
4: ഇതൊക്കെ പറഞ്ഞ് ഇവരുടെ ബന്ധം വഷളാക്കാൻ നോക്കുന്നവരെ അങ്ങനെ വിളിക്കാവോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.
3: അത് തന്നെ. അവർക്ക് വിവരമുള്ളതുകൊണ്ട് ഇതൊക്കെ കേട്ട് അമ്മായിയമ്മ പോരിനും നാത്തൂം പോരിനൊന്നും അവര് നിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം.
2: അങ്ങനെ പോരൊഴിവാക്കാൻ ഞാൻ ആ മാളവികയോട് പറഞ്ഞതാ, കയ്യിൽ നിന്ന് ഒരു വള ഊരി അമ്മയുടെ കയ്യിൽ ഇട്ടുകൊടുക്കാൻ. അപ്പോൾ അവൾ അത് കേട്ട ഭാവം നടിച്ചില്ല.
3: ഈ വള ഊരി കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? അതിന്റെ തൂക്കവും ഡിസൈനും ഒക്കെ പ്രശ്നമായിരിക്കുമല്ലോ നിങ്ങൾ ബന്ധുക്കൾക്ക്.
4: എന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നടന്നു പോകുമ്പോ നേഹയുടെ വീട്ടുകാര് കാറൊന്നും തന്നില്ലേ എന്ന് ചോദിച്ച ടീംസ് ആണ്.
2: എന്നാലും അതൊരു മര്യാദയല്ലേ. ഓരോ ആചാരമൊക്കെ ആവുമ്പോ അതിന്റെ രീതി ചെയ്യണ്ടേ? ഓ, അല്ലെങ്കിൽ തന്നെ അവളെ കയ്യിലെ നൂല് പോലെയുള്ള വളയെന്ന് അമ്മായിയുടെ കൈ കേറാൻ പോകുന്നില്ല.
4: പിന്നെയും ദേ ഇല്ലാത്ത ഇവരുടെ ഭാഗ്യം.
3: നമുക്ക് ഇവരോടൊന്ന് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. വാ, മാളൂന്റെ അടുത്തേക്ക് പോവാം. ഇതുപോലെയുള്ള ബന്ധുക്കളെ അകറ്റി നിർത്താനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധുക്കളാകാതിരിക്കാനും നോക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ.
1: ഉള്ളത് പറയാം.
5: രചന ഐശ്വര്യ. ശബ്ദം നൽകിയവർ സുനിത എൻ, ഐശ്വര്യ, സൗമ്യ ജെ വി.

ആദ്യഗാനം കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, നിഖിൽ, സംഗീത സജിത് എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: എസ് രമേശൻ നായരുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, മനോ കൂട്ടർ എന്നിവർ പാടിയ ഗാനം ചിത്രം പഞ്ചാബി ഹൗസ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സത്യം എന്ന ചിത്രത്തിന് വേണ്ടി അലക്സ്, ഗംഗ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ജയചന്ദ്രന്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. സമയം 6:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന 19-ാമത് റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലും അധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. 2025-ലെ VBG, റാംജി നിയമത്തിന്റെ കരട് പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കാർ പ്രസിദ്ധീകരിച്ചു. ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. തൃശൂരിൽ ആനയിടഞ്ഞ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ DFO സോഷ്യൽ ഫോറസ്ട്രി ACF റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് ആവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. പെരുന്നാളിനോടനുബന്ധിച്ച് 10 സാധനങ്ങളടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 വൈകിട്ട് 5 നട തുറക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. 26 രാത്രി 10 നട അടയ്ക്കും. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിൽ എത്തിക്കാമെന്ന് DGE ഉറപ്പു നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തരവകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8:00.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും.

മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ, നാമഗിരിപേട്ട കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00. ഈ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. സി ജെ മണ്ണുമൂട് എഴുതിയ ഞാവൽ പഴങ്ങൾ എന്ന കവിത ആലാപനം വിഷ്ണു പ്രദീപ്. ഉദയഗീതം ഉണ്ണിമെനോൻ പാടിയത്, ശേഷം പ്രഭാതുപേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 27-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ഗാനോപഹാരം 10:02 മുതൽ 11:00 വരെ ഓർമ്മച്ചപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ബാലലോകം തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത കേരളി വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര, മോഹാലസ്യം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ പ്രദീപ് കിടങ്ങൂർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കുട, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. രണ്ട് ലംഹെ സ്പോൺസർഡ് പരിപാടി, 3:00 തിരയ്പൂക്കൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 ഗാനാമൃതം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. കണ്ടതും കേട്ടതും 5:45 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, മാതംഗി സത്യമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലെ. ഇതുവരെ കേട്ടത് ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു. ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം അനന്തപുരി FM.

ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ശുഭ പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം. ചിത്രം മാന്നാർ മത്തായി സ്പീക്കിംഗ്.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കം അല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: മോഹൻ സിതാര സംഗീതം നൽകി. ജോത്സ്ന, രാജേഷ് വിജയ്, പ്രദീപ് ബാബു എന്നിവർ പാടിയ ഗാനം. ചിത്രം സ്വപ്നക്കൂട്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം.
1: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
2: വേണം വേണം, ചെല്ലം പോവാം.
3: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
0: സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇത് സന്ധ്യാഗീതത്തിന്റെ സമയം.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർദ്ധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർദ്ധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും ഐടി സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നുള്ളിൽ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള പ്ലസ് വൺ സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർകട്ട് ഇല്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ട് ഇല്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യമൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
0: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: ശ്രദ്ധകൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്ററിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: സന്ധ്യാഗീതം തുടരുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ചുറ്റും ഇരുട്ടാണെങ്കിൽ വിഷമിക്കേണ്ട, നമ്മുടെ ഉള്ളിലെ വിളക്ക് തെളിയിക്കാനുള്ള അവസരമാണിത്. നാം തന്നെയാണ് നമുക്ക് വെളിച്ചം. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്: ഇഞ്ചിയിലെ മൃദുചീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ട് നാം ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പഴഞ്ചൊല്ല് ഇന്ന് പരിചയപ്പെടാം. വിത്ത് നന്നായാൽ വിളവ് നന്നായി. ഏത് വിളയുടെ കാര്യത്തിലായാലും വിത്ത് നല്ലതല്ല എങ്കിൽ എത്ര തന്നെ ശാസ്ത്രീയ പരിചരണം നൽകിയാലും പ്രതീക്ഷയ്ക്കൊത്ത വിളവ് ലഭിക്കുകയില്ല. വിത്ത് നല്ലതാണ് എങ്കിൽ കൃഷി പകുതി ജയിച്ചു. ഇനം പാതി പരിപാലനം പാതി എന്ന പഴഞ്ചൊല്ലും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് കൂടുതൽ ഉണങ്ങാൻ പാടില്ല. വിത്തിന്റെ മൂപ്പ് കൂടുകയും കുറയുകയും അരുത്. അതായത് വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജീവന്റെ തുടിപ്പ് അതിൽ കുടികൊള്ളുന്നു എന്ന ബോധം നിശ്ചയമായും ഉണ്ടായിരിക്കണം. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നല്ല വിത്ത് നല്ല ഭൂമിയിൽ തന്നെ വിതയ്ക്കണം. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സർ. നമ്മൾ മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാനെന്തോ, എൻ്റെ സ്കോപ്പ് എത്രയുണ്ട്?
4: അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം, മുട്ട ഉൽപ്പാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് പാല് മുട്ട മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഇദ്ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീർ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
3: നമ്മൾ ഈ ഒരാളുണ്ടെങ്കിൽ എന്റെ കൂടെ തന്നെ
4: കൂടെ ചേർന്ന് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാലിൽ നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്ന ഒരു കർഷകൻ ഉണ്ടാവാം. ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയില് ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവും, പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
3: അപ്പം സാർ, ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ. പോൾട്രി ആവട്ടെ, അല്ലെങ്കിൽ ഡെയറി ആവട്ടെ, ഗോട്രി ആവട്ടെ, അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
4: ഇപ്പൊ കേരളത്തില് 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 10 കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പോൾ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 500 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നിയെ വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പം ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, പഞ്ചായത്തുകളാണ് തീർച്ചയായും. അപ്പം പക്ഷേ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊട്ട് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പം അതിൽ കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. അതിപ്പോൾ ഡയറി ആയാലും ബോട്ട് ഫാം ആണെങ്കിലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ കെട്ടിടത്തിന്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിലും 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാൽ അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം കെട്ടിടത്തിനായിട്ട് 25% ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറെ ഇളവ് ചെയ്തതാണ്. അപ്പൊ ഈ 750 മുകളിലുള്ള ഘട്ടമാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇവിടെയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
3: ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിന്റെ അകത്ത് നമ്മൾ പോൾട്രി ആവാം, ഗോട്രി ആവാം,
4: ഏത് തരത്തിലുള്ള, അത് കോമൺ ആയിട്ടുള്ളതാണ്. ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ. അപ്പൊ അയാൾ ഒരു തൊഴിൽ നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത കെട്ടിടത്തിന്റെ മതിലോ അല്ലെങ്കിൽ അതിന്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ട് വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരം ഒരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
3: പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യമാതിരി ചെയ്യാം.
4: മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു, ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. ഈ കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിംഗിന്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ മേടിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
3: അപ്പൊ ഈ പെർമിറ്റും നമ്മൾ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിങ്ങിന് വേണ്ടി? അങ്ങനെ
4: അല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്.
3: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
4: ഓക്കെ,
3: ഹലോ.
1: ഹലോ, ഇടവയൻ പ്രദീപ്.
3: ആഹാ, പറഞ്ഞോളൂ പ്രദീപ് ജി.
1: ഇതിനടുത്തൊരു ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്.
4: ആയിക്കോട്ടെ.
1: അത് 2 കൊല്ലമായി. 12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. മലിനീകരണം എന്ന് പറഞ്ഞ പരിസരവാസികൾ എതിർക്കുകയാണ്.
4: അപ്പൊ
1: ഇത് തുടർന്ന് പോകാൻ കഴിയും.
4: ഈ അതായത് 10 പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള 10 പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 വയസ്സിൽ താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോഴും അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
3: അപ്പൊ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ
4: കാണും, തീർച്ചയായിട്ടും കാണും.
1: പുല്ലൊക്കെ വളർത്തുന്നുണ്ട്, പാമ്പിന്റെ ശല്യമുണ്ട്.
4: മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല. തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിന്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിന്റെ ശല്യം വരുന്നത്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് കട്ടിയുന്നു, ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും.
1: കിണറ്റിലൊക്കെ വെള്ളം ആവശ്യമാവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
4: അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവെ ഫാമിൽ പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നവരെ അപ്പൊ വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിന്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിന്റെയും അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു സംശയം ഉണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അനുപാതത്തിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ 4 മുകളിലാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സാണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്കേജ് കൊണ്ട് വരാം. ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിന്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
3: ഓക്കെ, താങ്ക് യു. അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
4: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുന്നത് വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങളെ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോൾ പുതിയ ചട്ടത്തിൽ അത് 10 5 ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിന്റെ കാര്യത്തിൽ 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു, നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കോഴിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കാടയിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറെ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
3: തിങ്ങിപ്പാർപ്പിക്കാനായിട്ട്
4: പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് 1 സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 നമുക്ക് വളർത്താം. അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സ്ഥലം നീക്കിവെക്കണം. 2 വളർത്താനും 1 സ്ഥലം ആവശ്യമാണ്. 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സ്ഥലം അതിനായിട്ട് മാറ്റിവെക്കണം. അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇത് നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
3: ഇത് ശാസ്ത്രീയമായിരിക്കും.
4: ശാസ്ത്രീയമായിട്ട് ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ച് എണ്ണത്തിന്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11-20 വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 തരംതിരിച്ചു എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്, അതുപോലെ ആടിന്റെ കാര്യത്തിലാണെങ്കിൽ 51-100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിന്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഫീസിന്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം 11-20 വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്തിൽ ക്ലാസ് 1 ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 12 ഫീസ് 100 ഇപ്പോഴും അത് 100 തന്നെയാണ്. അതായത് ലൈസൻസിന്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് മുൻപ് ഈ ഫാം ലൈസൻസ് 1 നൽകിയിരുന്നത്, ഇപ്പോഴത് 5 ഒരുമിച്ചെടുക്കാം.
3: 5 കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി.
4: കർഷകന്റെ താല്പര്യം 5 നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 എടുക്കാം. അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 ലൈസൻസ് ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഡെയിലി ഓരോ ദിവസവും 200 ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ സംസ്കരണ സംവിധാനം മാലിന്യം സംസ്കരിക്കുകയാണ്.
3: അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
4: തീർച്ചയായിട്ടും ഈ എണ്ണം എണ്ണ ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ.
3: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്.
4: അതെ.
3: ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
4: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത് ഈ ലാൻഡിന്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിങ്ങിന്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിന്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിന്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ, ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര അനിമൽസ് ഉണ്ട്, ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, അത് സമ്മിശ്ര കൃഷിയാണോ ഇന്റഗ്രേറ്റഡ് ഫാം ആണോ,
3: അതും ചെയ്യാം.
4: അപ്പൊ അതിനനുസരിച്ചുള്ള ഫീസ് അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാള് ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പൊ രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും അനിമൽസ് ഉണ്ട്, പൗട്ടറി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെന്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ഡ്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
3: അപ്പൊ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
4: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർ എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം. പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
3: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ലയോ,
4: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഉദാഹരണം, ഇപ്പോൾ ഒരു 10% ഒരു ഡയറി യൂണിറ്റ് ആണ്, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഒരാൾ ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പൊ 10 ഉള്ള ഒരു ഡയറി ഫാം ആണെങ്കിൽ 5 MCUBE ഒരു പ്ലാന്റ് വേണം. ഈ 5 MCUBE പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറി ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ്

0: നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവുമില്ല.
1: അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ച് അധികം നിയമാവലികളുണ്ട്. തൊട്ടടുത്തുള്ള വീടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
1: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മലിന സംസ്കരണം ചെയ്യുന്ന യൂണിറ്റ്
0: ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. പി സി ബിയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം പി സി ബിയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ പി സി ബിയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ആടിന്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിന്റെ കാര്യത്തിൽ 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്റർ ആണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ക്ലിയറൻസ് ഡിസ്റ്റൻസുകൾ. അപ്പോൾ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്.
1: ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ പറ്റുമോ
0: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് ഇവിടെ ഒരു വിഷയം. ഫാമാണ് ആദ്യം വന്നിക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗ്ഗിന്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ പരാതി വരവുണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പം അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
1: വെച്ചിട്ടില്ല. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലംവീടും പരിപാടിയിൽ കേൾക്കാം. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ പറയാം, 9387830718.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കുടംപുളി ഒട്ടുമിക്ക മലയാളികൾക്കും ഉച്ചയൂണിനൊപ്പം മീൻകറി ഉണ്ടെങ്കിൽ സന്തോഷമായി. കുടംപുളി ഇട്ട് വെച്ച മീൻകറിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പരമ്പരാഗതമായ രുചിക്കൂട്ടുകളിൽ വിശിഷ്യ മീൻ വിഭവങ്ങളിൽ കുടംപുളിയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മീൻകറിക്ക് വിശേഷപ്പെട്ട സ്വാദും മണവും നൽകാൻ കുടംപുളി കാരണമാകുന്നു. വിറകടുപ്പിൽ മൺചട്ടിയിൽ വെന്ത് തിളയ്ക്കുന്ന മീൻകറിയിൽ കറുത്ത നിറത്തിൽ നീളത്തിൽ കിടക്കുന്ന കുടംപുളി കഷ്ണം, അതിന്റെ ഒരു പ്രത്യേക വാസന, ഇവയെല്ലാം അനുഭവിച്ചവർക്ക് ഇപ്പോൾ തന്നെ വായിൽ വെള്ളമുറി കാണും അല്ലേ? എന്നാൽ ഇന്ന് പുത്തൻ തരത്തിലുള്ള പാത്രങ്ങളും ഗ്യാസടുപ്പും അടുക്കള കയ്യേറിയതോടെ ഈ കാഴ്ചകൾ മിക്കയിടത്തും പടിക്ക് പുറത്തായി. മാറിയ സാഹചര്യങ്ങളിലും കുടംപുളി ഇട്ട് വെച്ച മീൻകറിയോട് മലയാളിക്ക് ഇന്നും എന്നും ഒരു പ്രത്യേക മമത തന്നെ. സഞ്ചാരികളായ നമ്മുടെ നാടിന്റെ കാഴ്ചകളും രുചികളും അനുഭവിക്കാനെത്തുന്ന നമ്മുടെ ആധുനിക യുഗത്തിന് ഈ കുടംപുളി ചേർത്ത മീൻകറിയുടെ രുചി ആസ്വദിക്കാൻ നാം അവസരം നൽകാറുണ്ട്. മീൻകറിയിലെ സാന്നിധ്യമായ കുടംപുളി നിസ്സാരക്കാരനല്ല എന്നാണ് ആധുനിക ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്. ദഹന സംബന്ധിയായ അസ്വസ്ഥതകൾക്ക് കുടംപുളി ഔഷധമായി ഉപയോഗിക്കുന്നു. മാറിവരുന്ന ജീവിതശൈലിയിൽ ഏറെപ്പേരെ അലട്ടുന്ന പ്രശ്നമാണ് അമിതവണ്ണം അഥവാ പൊണ്ണത്തടി. കുടംപുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡിന് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ ആകുമെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നു. കുടംപുളിയിലെ ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് അഥവാ HCA കൊഴുപ്പ് നിർമ്മാണ പ്രക്രിയയിലെ പ്രമുഖ രാസാഗ്നി അഥവാ എൻസൈമായ ATP സിട്രേറ്റ് ലയേസിന്റെ പ്രവർത്തനം തടയുന്നു. ഇതുവഴി ശരീരത്തിലെ അമിതമായുള്ള കൊഴുപ്പ് നിർമ്മാണ പ്രവർത്തനത്തെ തടയുന്നു. തന്മൂലം മൊത്തം കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് ശരീരത്തിൽ കുറയുന്നു. അപ്രകാരം ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെ ഭാഗമാവുകയാണ് നമ്മുടെ കുടംപുളി.
2: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവേ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു: ഇഞ്ചിയിലെ മൃദുചീയൽ രോഗം തടയുന്നതിനും ചെടി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്ന ബയോ ക്യാപ്സ്യൂൾ ഏത്? ഉത്തരം GRB 35. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല അമ്പാടിച്ചൊരു തവളക്കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ
0: മടികൊടു തടി കിട്ടാൻ ഒരുമിട്ട് തടകല്ലടാ
2: ഒരു കൈ ഒരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാം അടയാം വാടാ കുഴിമടി.

അറിയും പൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചം അടി പറയാൻ അവതയിടാൻ മറയൊരു ചക്കത്തരം ഒരു ജഗ മനസ്സിനു വൈ മടിയിനു വൈ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതെ ചെറുതെ ഓടാ പോയി ചെലവിന് ചെല്ലറ വരവിന് ചെറുതെ

ദേവാനന്ദ്, ടിമ്മി, ടിപ്പു എന്നിവർ പാടിയ ഗാനം. ചിത്രം CID മൂസ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

അകലെ എന്ന ചിത്രത്തിലെ ഗാനം വിധു പ്രതാപ്, പ്രീത പ്രസാദ് എന്നിവർ പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സോനു ശിശുപാലിന്റെ സംഗീതത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം വാവനപുരം ബസ് റൂട്ട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: സ്റ്റീഫൻ ദേവസ്യ സംഗീതം നൽകി. ജയചന്ദ്രൻ, സുജാത എന്നിവർ പാടിയ ഗാനം. ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. വരികൾ രാജീവ് ആലിംഗൻ.

കുസൃതി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. എസ് രമേശൻ നായരുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങളിനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിബിജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. അനന്തപുരി FM-ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി നാളെ രാവിലെ 6 മണിക്ക്. ശ്രോതാക്കൾ കേൾക്കുന്നത് 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കുസൃതിക്കുറുപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

ചിത്രം അന്യർ, സുജാത പാടിയ ഗാനം, എം ഡി രാജേന്ദ്രൻ്റെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

ടോമിൻ ജെ തച്ചങ്കരി സംഗീതം നൽകി. ചിത്രയും ഉണ്ണികൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം. ചിത്രം കുസൃതി കാറ്റ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

മുല്ലവള്ളിയും തേൻമാവും എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും സുജാതയും ചേർന്ന് പാടിയ ഗാനം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ശാസ്ത്രീയ സംഗീത പരിപാടി
1: സംഗീതസുധ. ഇപ്പോൾ നാമഗിരിപേട്ടൈ കെ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ നാഗസ്വരം വായിക്കുന്നത് നാമഗിരിപേട്ടൈ കെ മുരുകൻ, തവിൽ ആലംകുടി കെ അറുമുഖം, ശേന്തമംഗലം എ മണികണ്ഠൻ. ആദ്യം ശരവണ ഭവാനന്ദ രചിച്ച ജ്ഞാനവിനായകനെ എന്ന കീർത്തനം കേൾക്കാം. രാഗം നാട്ട ആദിതാളം.

ഇതുവരെ കേട്ടത് നാമഗിരിപ്പേട്ടൈ കെ കൃഷ്ണൻ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിച്ചത് നാമഗിരിപ്പേട്ടൈ കെ മുരുകൻ, തവിൽ ആലൻകുടി കെ അറുമുഖം, ശേന്തമംഗലം എ മണികണ്ഠൻ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

സമയം 10:30. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭി. ഇന്ന് നിശാസുരഭിയിൽ ആദ്യം എറണാകുളം ജംഗ്ഷൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും അഞ്ജലിയും ചേർന്ന് പാടിയ ഗാനം, പി ഭാസ്കറിന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ജലകന്യക എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. യേശുദാസും ജാനകിയും ചേർന്ന് പാടിയത്. ഡോക്ടർ പവിത്രന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

തിക്കുറിശ്ശി സുകുമാരൻ നായർ എഴുതി, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അച്ഛൻ്റെ ഭാര്യ.

0: അനാഥ ശില്പങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ആർ കെ ശേഖറിന്റെ സംഗീതം. നിശാ സുരഭി ഇനി നാളെ രാത്രി 10:30 കേൾക്കാം. സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം.
1: നിന്റെ മക്കൾ എന്താണ് എന്നോട് സംസാരിക്കാത്തത്? വളരെ വേദനയോടെ ഒരിക്കൽ ഒരമ്മ തന്റെ മകനോട് ചോദിച്ചു. മകൻ ഉത്തരമുണ്ടായിരുന്നില്ല. വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമായ മരുമകളാണ് ഉത്തരം പറഞ്ഞത്. അവർക്കെന്താ കോമൺ ഇൻട്രസ്റ്റ്? 70 പിന്നിട്ട അമ്മയും 20 തികയാത്ത മക്കളും തമ്മിൽ എന്തിനെക്കുറിച്ച് സംസാരിക്കും? വയസ്സുകാലത്ത് മക്കളോടൊപ്പം താമസിക്കേണ്ടി വരുന്ന ചില മാതാപിതാക്കൾക്കെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. മകൻ അഥവാ മകൾ എപ്പോഴും തിരക്കിലാണ്. ചെറുമക്കളുടെ തിരക്കിനും കുറവൊന്നുമില്ല. സ്കൂൾ, ട്യൂഷൻ തുടങ്ങിയവയ്ക്ക് തന്നെ അവർക്ക് സമയം തികയില്ല. ഗ്രഹപാഠം ചെയ്തു തീർക്കാൻ അവധി ദിവസങ്ങൾ മതിയാവില്ല. സംഭാഷണങ്ങൾ ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്നു. ഒന്നിനും ഒരു കുറവുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ താൻ ഒരധികപ്പെട്ടാണെന്ന തോന്നൽ പല മാതാപിതാക്കന്മാരെയും വേട്ടയാടുന്നു. വീട്ടുകാവലാണ് പലരുടെയും പ്രധാന ജോലി. രാവിലെ ജോലിക്ക് പോകുന്ന മക്കളും സ്കൂളിലേക്ക് പോകുന്ന ചെറുമക്കളും വൈകുന്നേരം മടങ്ങി വരുന്നതുവരെ വലിയ വീട്ടിൽ ഇവർ തനിച്ചാണ്. നഗരത്തിലാണെങ്കിൽ ഏകാന്തതയുടെ ആഴം വർദ്ധിക്കും. വിദേശത്താണെങ്കിൽ പറയുകയും വേണ്ട. ചെറിയ രീതിയിൽ ഒന്ന് പ്രതിഷേധിച്ചാൽ അമ്മയ്ക്കെന്താ ഒരു കുറവ് എന്നായിരിക്കും പ്രതികരണം. ജനിച്ചു വളർന്ന നാടും വീടും ഉപേക്ഷിച്ച് വരണ്ടിയിരുന്നില്ല എന്ന ചിന്ത വളരാൻ തുടങ്ങും. വളരെ വൈകിയാണ് പലരും ഇതൊക്കെ തിരിച്ചറിയുന്നത്. കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കാമെന്നല്ലാതെ ഇതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. അച്ഛൻ അടിക്കാൻ പിടിക്കുമ്പോൾ മുത്തച്ഛനെയും കഥകൾ കേട്ടുറങ്ങാൻ മുത്തശ്ശിയെയും തേടി വരുന്ന ചെറുമക്കളെ സ്വപ്നം കാണുന്നവരാണ് പഴയ തലമുറയിലെ മാതാപിതാക്കന്മാർ. കൂട്ടുകുടുംബത്തിന്റെ ശേഷിപ്പുകളാണ് ഈ സ്വപ്നങ്ങൾ. അന്ന് മുത്തച്ഛനും മുത്തശ്ശിയും പുതുതായി താമസത്തിനെത്തുന്നവരായിരുന്നില്ല. ഓർമ്മ വച്ച നാൾ മുതൽ തല്ലുകയും താലോലിക്കുകയും ചെയ്ത് ചെറുമക്കളോടൊപ്പം താമസിക്കുന്നവരായിരുന്നു. അച്ഛനും അമ്മയും മാത്രമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും ചിറ്റപ്പനും കുഞ്ഞമ്മയും ഒക്കെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് പഴയ തലമുറയിലെ കുട്ടികൾ വളർന്നത്. അതുകൊണ്ടുതന്നെ പേരക്കുട്ടിയെയും മുത്തച്ഛനെയും ബന്ധിപ്പിക്കുന്ന അനവധി കണ്ണികൾ ഉണ്ടായിരുന്നു. കാലം മാറി അച്ഛനും അമ്മയും മാത്രമുള്ള വീടുകളിലാണ് ഇന്ന് കുട്ടികൾ വളരുന്നത്. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് കുടുംബത്തോടൊപ്പം പലരും മാതാപിതാക്കന്മാരെ സന്ദർശിക്കുന്നത്. വയസ്സായി മക്കളോടൊത്ത് താമസിക്കാൻ എത്തുമ്പോഴാണ് പേരക്കുട്ടികൾക്ക് മുത്തച്ഛനെ അടുത്തറിയാൻ അവസരം ലഭിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ സന്ദർശിക്കുന്നത് അച്ഛൻ്റെ അച്ഛനായാലും അനുജനായാലും വിരുന്നുകാരാണ്, വീട്ടുകാരല്ല. സന്ദർശകർ ഇത് പലപ്പോഴും മറക്കുന്നു. വീട്ടുകാരനാണെന്നുള്ള ഭാവത്തിലുള്ള പെരുമാറ്റമാണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത്. ഈ സ്ഥാനം ഒരാൾക്ക് ലഭിക്കുന്നത് സ്വന്തം വീട്ടിൽ മാത്രമാണ്. പുതിയ വീട്ടിൽ നമ്മൾ ഒരു താമസക്കാരൻ മാത്രമാണ്. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥനാണ്. ഉടമസ്ഥൻ നമ്മുടെ മകനോ മകളോ ആയിരിക്കാം. അവരൊക്കെ വളർന്ന് ഗ്രഹദാതന്മാരായിരിക്കുന്നു എന്നത് തിരിച്ചറിയണം. അച്ഛനാണെങ്കിലും മക്കൾ അനുവദിച്ചു തരുന്നതാണ് ആ വീട്ടിൽ നമ്മുടെ സ്ഥാനം. സന്ദർശകർ വരുന്നത് വീട്ടുകാരെ കാണാനാണ്. വയസ്സായ മാതാപിതാക്കന്മാരെ സന്ദർശകർക്ക് പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നവർ കുറവാണ്. ആരെയും ഉപദേശിക്കുക എന്നത് വയസ്സായവരുടെ ഒരു പൊതുസ്വഭാവമാണ്. ആവശ്യപ്പെടാതെ ആർക്കും ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കരുത്. സ്വപ്നങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരണം. അഹങ്കാരവും അവകാശവാദങ്ങളും പരാതികളും നേടിത്തരുന്നത് വെറുപ്പ് മാത്രമാണ്. പ്രിയപ്പെട്ടവരുടെ സ്നേഹം നേടാൻ ബോധപൂർവം പ്രവർത്തിക്കുകയും അവരുമായുള്ള അകലം കുറയ്ക്കാൻ ശ്രമിക്കുകയും വേണം.
0: ജെ ജേക്കബ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇപ്പോൾ മുതൽ വി ബി റിലേ തുടരുന്നു.